0: വചനങ്ങളിലൂടെ തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കുടിയെത്തി. മോർണിംഗിൽ ഞാൻ ചച്ചു. ഇന്നത്തെയും പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇടവരട്ടെ, നല്ല നല്ല മനുഷ്യരെ കാണാനായിട്ട് പറ്റട്ടെ, നമ്മുടെ ലൈഫിലും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഇന്ന ഇന്ന കാര്യങ്ങളാണ് എനിക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഇവൻ ഒരു കാര്യം ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് മാത്രമേ വരുള്ളൂ എന്ന് നമ്മൾ പോസിറ്റീവായിട്ട് വിചാരിക്കണം. അതാണ് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഒന്നിലും നെഗറ്റീവ് വിചാരിക്കാൻ പാടില്ല, തോൽവിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പാടില്ല. തോറ്റുപോയാൽ അത് പിന്നീട് ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ തോൽക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ അനുവദിക്കരുത്. നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസം മാത്രമല്ല, നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി. അപ്പൊ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. ഗുഡ് ഈവനിംഗ്. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം മറ്റൊരാൾക്ക് നമുക്ക് തരാൻ പറ്റാത്തതാണ്, നമ്മളായിട്ട് സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല പറയും. അതായത് ജീവിക്കുന്നതിൽ അർത്ഥമില്ലാണ്ടായി പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ലാതായിട്ട് മാറും. നമുക്കൊന്നിനോടും ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. പേടിയായിരിക്കും, പുറത്തിറങ്ങാൻ പേടിയായിരിക്കും, കാര്യങ്ങൾ ചെയ്യാനായിട്ട് പേടിയായിരിക്കും, ഒരു ചെറിയ എക്സാം എഴുതാനായിട്ട് പേടിയായിരിക്കും, ജീവിതത്തോട് തന്നെ പേടിയായിരിക്കും. ഈ പേടി മാറ്റാനാണ് നമ്മളെല്ലാവരും ലൈഫിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കേണ്ടത്. ഇത് വേറൊരാൾക്ക് നമുക്ക് തരാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും അതൊന്ന് എഫക്ട് ചെയ്തിട്ട് കുറച്ച് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുമായിരിക്കാം. ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കൊണ്ട് പറ്റും പറ്റും പറ്റും എന്നൊരു 100 ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്ന് സ്വയം തോന്നും. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും പറഞ്ഞു തരാൻ ഒരാളുണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ സ്വയം പറയുക കോൺഫിഡൻ്റ് ആവാനായിട്ട്. ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with third party insurance, ne mikacha choice Bima third party liability. Call 800-786 WhatsApp 7405055 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മുടെ കൈവശമില്ലെങ്കിൽ കൂടി ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റൂ. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇത് റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ചിലപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഇത് തരാനായിട്ട് പറ്റും, കയ്യിൽ തരാൻ പറ്റില്ല, അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. പക്ഷെ എപ്പോഴും അങ്ങനെ ഒരാളുണ്ടാവണം എന്നില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് സ്വയമായിട്ട് പറയുക, ഇങ്ങനെയല്ല നീ പോകേണ്ടത്, നീ കുറച്ചും കൂടെ ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറിയേ പറ്റൂ, ജീവിതത്തെ ആത്മവിശ്വാസത്തോടുകൂടി കണ്ടേ പറ്റൂ എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയുക. ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ എടുക്കേണ്ടത് അത് അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് വരും. അതാണ് ആത്മവിശ്വാസത്തിൻ്റെ ഒരു പവർ. പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മവിശ്വാസം? നമ്മുടെ കഴിവാണോ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പദവിയാണോ? എന്താണ് നമ്മുടെ കോൺഫിഡൻസ്? നമ്മുടെ സൗഹൃദമാണോ? അതല്ല, പൈസയാണോ? ഇത് റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം. എന്താണ് നമ്മുടെയൊക്കെ കോൺഫിഡൻസ്? എന്താണ് റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എന്താണ് കോൺഫിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ ചിലർക്ക് നല്ല ഭംഗിയായിട്ട് പുഞ്ചിരിക്കാനായിട്ട് പറ്റും. അവർ തന്നെ അത് പറയാറുണ്ട്, എനിക്ക് നന്നായിട്ട് പുഞ്ചിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് തന്നെയാണ് ആത്മവിശ്വാസം. ഒരാളുടെ മുഖത്ത് നോക്കി നന്നായിട്ട് പുഞ്ചിരിക്കാൻ പറ്റുക, അതിനു പോലും സാധിക്കാത്ത എത്രയോ പേരുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ നമ്മുടെ കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം, സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. ചിലർക്കെങ്കിലും പൈസ ആത്മവിശ്വാസം ഉണ്ടാക്കാറുണ്ട്. പേളിമാണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പൈസയാണെങ്കിൽ അതിനൊരിക്കലും ആത്മവിശ്വാസം എന്ന് വിളിക്കാൻ പാടില്ല, പറ്റില്ല. അതിനെ അഹങ്കാരം എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരും. എന്തും, അത് നല്ല കാര്യമായിക്കോട്ടെ മോശം കാര്യമായിക്കോട്ടെ, ഒരാളെ വെല്ലുവിളിക്കാൻ പോലും നമ്മൾ തയ്യാറായിരിക്കും. ഈ പൈസ ആണ് നമ്മുടെ ആത്മവിശ്വാസമെങ്കിൽ. അപ്പൊ പണം ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസമല്ല, അത് അഹങ്കാരം മാത്രമാണ്. മറിച്ച് എന്താണോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവ്, അത് സഹാനുഭൂതിയായിരിക്കാം, സ്നേഹമായിരിക്കാം, എന്തായിക്കോട്ടെ, അപ്പൊ നല്ല കാര്യങ്ങളിൽ മാത്രം ആത്മവിശ്വാസം ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടെ? ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നാളെ. സ്റ്റേ ട്യൂൺഡ്.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: Good morning, good morning and സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു നല്ല മോർണിംഗ് ആണ്, ചെറിയൊരു ഒരു ഒരു മൂഡൽ ഫീലൊക്കെ ഉള്ള ഒരു ഒരു മോർണിംഗ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഒക്ടോബർ 14 ആയിട്ടുണ്ട്, ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ച വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ലോകത്ത് പലതരം തിയറികളുണ്ടല്ലേ, ലൈഫിനെ എങ്ങനെ നോക്കിക്കാണണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് തിയറികളും ഒരുപാട് ചിന്തകളും ലോകത്തിൻ്റെ പല ഭാഗത്തും അല്ലെങ്കിൽ ഓരോരോ സ്ഥലങ്ങൾ റിലേറ്റഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ അടുത്ത് കൂടുതൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ചില തിയറികളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറച്ച് കൂടുതൽ സന്തോഷത്തോടുകൂടിയും അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെയും ജീവിക്കാൻ സഹായിക്കുന്ന ചില തത്വങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം പൂർണ്ണമായിരിക്കണമെന്ന ചിന്ത ഉപേക്ഷിക്കുക. അത് എല്ലാവർക്കും സാധ്യമാവില്ല, എങ്കിൽ പോലും അങ്ങനെ ഒരു തിയറി ഉണ്ട് കേട്ടോ. എല്ലാം പൂർണ്ണമാകണം അല്ലെങ്കിൽ എല്ലാം അതേ രീതിയിൽ തന്നെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പലരും നമ്മളൊക്കെ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ എല്ലാം പൂർണ്ണമായിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ചിന്ത ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കാം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കുറയ്ക്കാം എന്നുള്ള ചിന്തയിലേക്ക് വരാം, ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകണ്ട, കുറയ്ക്കാം എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് വിഷമിക്കാതിരിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വറീഡാകും, ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് നമ്മൾ സങ്കടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാവിലെ ഒരു കപ്പ് കാപ്പി ആസ്വദിക്കുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും തിരക്കുകൾക്കിടയിൽ വിശ്രമത്തിനായിട്ട് സമയം മാറ്റിവെക്കാനും ഒക്കെ പല ആശയങ്ങളിലൂടെ നമ്മളെ ലോകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ജീവിതത്തെ കൂടുതൽ ലളിതമായിട്ടും ശാന്തമായിട്ടും നമുക്ക് സമീപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിലേക്കും എടുക്കാം. ഈയൊരു ചെറിയ ചില ചിന്തകൾ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, പുറത്തെ കാഴ്ചകൾ, നല്ല ഫോട്ടോസും നല്ല വീഡിയോസും ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ അയച്ചിടേണ്ട സമയമാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് ഞാനും ഇവിടെ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. രമ്യ നമ്പീശൻ പാടിയ ഓം ശാന്തി ഓഷാന മൂവിയിൽ ഈ മഴമേഘം എന്നുള്ള പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിന്, ഈ ഒരു എന്താ പറയുക, പുറത്തെ കാഴ്ചകൾക്ക് ഈ ഒരു പാട്ട് കറക്റ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായ പാട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

മേക്കം സിനിമയിലെ പാട്ടാണ് നമ്മളെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് തുടങ്ങിയത് മുഴുവൻ മേക്കത്തിൽ ആയിരുന്നു അല്ലേ, ശ്രദ്ധിച്ചു കാണുന്ന വിചാരിക്കുന്നു കേട്ടോ. സമയം 6 മണി കഴിഞ്ഞു 16 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ വന്ന് നിൽക്കുന്ന സമയമാണ്. ഞാനിന്ന് കുറച്ച് ദിവസത്തെ ലീവിന് നാട്ടിൽ പോവാണ്. നാട്ടിലും കേട്ട് കേട്ട് കൂട്ടുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. അപ്പം നാട്ടിലൊക്കെ പോയിട്ട് നന്നായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കൂ. ഫാമിലിയുടെ അടുത്ത് നമ്മളുടെ പ്രത്യേക അന്വേഷണം പറയൂ. കൂടെ പാലക്കാടത്തെ സ്പെഷ്യൽ വിശേഷങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് അയച്ചു തരൂ കേട്ടോ. മനുവിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മനു ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മനുവിനൊരു നല്ല മോർണിംഗ് വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. നമ്മുടെ അമാൻ ഷജീർ ജോയിൻ ചെയ്യുന്നുണ്ട്. അൻസിൽ ഹബീബ് ജോയിൻ ചെയ്യുന്നു. സുജീഷിന്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിരിക്കുന്നു. ഹായ് ഗുഡ് മോർണിംഗ്, ഒരു ബർത്ത്ഡേ വിഷസ് പറയുമോ? മൈ കസിൻ ബ്രദർ നെയിം രോഹിത് പമ്മു എന്ന് വിളിക്കും. ഗുജറാത്തിലാണ് താമസം. ഹാപ്പി ബർത്ത്ഡേ പമ്മു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വിഷസ് സുജീഷ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഫൈസൽ വലപ്പാട് എത്തുന്നുണ്ട്. ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. അത് കൊള്ളാലോ, ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. പുതിയ പ്രതീക്ഷകളുടെ പ്രതീക്ഷകളുടെ പുലർക്കാലം. ഞാൻ കുറച്ച് ആത്മവിശ്വാസത്തിൽ വായിച്ചു പോയതാണ്, അപ്പം തെറ്റി. പുതിയ പ്രതീക്ഷകളുടെ പുലർക്കാലത്ത് റേഡിയോ സുനോയിലൂടെ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ സന്തോഷം. ഈ സുന്ദര പ്രഭാതത്തിൽ കേൾവിക്കാരെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ദുഖാനിൽ നിന്നും സ്നേഹത്തോടെ ഫൈസൽ, ബാബുരാജ്, സത്താർ, ഷിബു, ബിജു, ശ്രീരാമൻ നടുവിൽക്കര, അക്ബർ ചാവക്കാട്, ഇവരുടെ എല്ലാവരുടെയും നല്ലൊരു മോർണിംഗ് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ കുട്ടികളുടെ ചോദ്യത്തിലേക്ക് വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാട്ടോ. അപ്പൊ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ന്യൂയോർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അതായത് ഇന്ത്യയുടെ ന്യൂയോർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ന്യൂയോർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, ഇന്ത്യയുടെ ന്യൂയോർക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ആ സ്ഥലം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. അത്രമാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാനും അറിയാനായിട്ടും സാധിക്കും കേട്ടോ. 5000917 നിങ്ങളയച്ചോളൂ. ഓൾറെഡി ഇതാ എനിക്ക് ഉത്തരങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. അനു ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും സ്റ്റീവൻ ആൻഡ് സേറ ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നല്ല ഡേ. അവർ സ്പെഷ്യലി ഒരു വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. റിയാസ് അസീം കൂർഗിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് റിയാസ് അസീം. ഇഫ്തിഹാറുദ്ദീൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സന്തോഷ് പി വിയുടെ അക്കൗണ്ടിൽ നല്ലൊരു ഗുഡ് മോർണിംഗ്. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിൻ്റെ ഒരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട്. അടിപൊളി. ഇഷാനി കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുപ്രഭാതം, നിസോ സുഖാണല്ലോ. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എന്ന വ്യാജേനയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ നാം ജീവിക്കാൻ മറന്നുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഓരോന്നിനും അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ജീവിത വിജയം നേടാൻ കഴിയൂ. ജീവിതത്തിൽ റിവേഴ്സ് ഗിയറും ഡിലീറ്റ് കീയും ഇല്ലാത്തതിനാൽ തിരുത്താൻ സമയമെടുക്കുന്നത് നികത്താനാവാത്ത നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. എല്ലാ നല്ലവരായ റേഡിയോ സുനോ ശ്രോതാക്കൾക്കും മനോഹരമായിട്ടുള്ളൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂളിൻ്റെ ആ ഒരു ബ്രില്യൻ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് എം ഇ എസ് സി പ്രോജക്ട് എക്സിബിഷൻ ഡേ ആണ്. ഓ അടിപൊളി. എൻ്റെ എല്ലാ 4C ഫ്രണ്ട്സിനും വിഷസ് പറയാമോ എന്ന് ചോദിച്ചിട്ട് റുവ, ഓൾസോ റിദ ജോയിനിങ് ആസ് ഇൻ റേഡിയോ സുനോ, ഓൾസോ ന്യൂറ, ഫലാ നഹിയാൻ ഇൻ സ്കൂൾ ബസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി. എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രോജക്ട് എക്സിബിഷൻ ഡേക്ക് എല്ലാവിധ ആശംസകളും. സ്പെഷ്യലി 4C ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ. അപ്പോൾ 4C എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ സ്പെഷ്യൽ അന്വേഷണം പറയണം കേട്ടോ. പിന്നെ മുജീബ് ഖത്തർ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അരുന്ധതിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാമോ? ഓ തീർച്ചയായിട്ടും ചെയ്യാമല്ലോ. അരുണാണ് മെസ്സേജ് അയക്കുന്നത്. അച്ഛ, അമ്മ, കുഞ്ഞുണ്ണി എല്ലാവരും ചേർന്നിട്ടാണ് വിഷസ് പറയുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അരുന്ധതിക്ക് നമ്മളുടെ സ്നേഹത്തിലുള്ള സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. അപ്പം അരുന്ധതിക്കും നേരത്തെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന സന്തോഷ് അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

അതുപോലെ നെക്സ്റ്റ് അനീഷ് റാവുത്തറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്, പ്ലീസ് വിഷ് ഹെയർ ബെസ്റ്റ്, ടുഡേ ഇസ് ദ പ്രോഗ്രാം ഡേ. ഓ അടിപൊളി. ഓക്കെ, ഇന്ന് ഉമ്മക്കൽസുവിൻ്റെ പ്രോഗ്രാം നടക്കുന്ന ദിവസമാണ് കേട്ടോ. സിനിമാറ്റിക് ഡാൻസിൽ ആൾ പെർഫോം ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രോജക്ട് ഡേയിലാണ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. ഓ, കിടിലനായിട്ട് നിൽക്കുന്നൊരു ഒരു ഒരു ഒരു മാസ് ഒരു തകർപ്പൻ ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉമ്മക്കൽസുവിന് നമ്മളുടെ ഒരു സ്പെഷ്യൽ വിഷസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യൂ കേട്ടോ. അസർ അനീഷ് റാവുത്തർ അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മക്കൽസുവിന് നമ്മളുടെ അഡ്വാൻസ് വിഷസ് വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. വർഷിക്ക നന്ദിക ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറും അവർ അയച്ചു തരുന്നുണ്ട്. റഷീദിൻ്റെ മെസ്സേജ്, നിസ ഞങ്ങളുടെ ഉണ്ണി സാറിന് ഒരു ആർ ജി ആവാൻ ആഗ്രഹമുണ്ട്. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അഭിജാനിക്സിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. ഷബീർ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും പറയുന്നത് ഷഹാൻ, അൽഹാം, അസ്ര എല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. സാവിയോ, ഇവാന ആൻഡ് ഇസബൽ ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസറാണ്. ഗുഡ് മോർണിംഗ് ജിസൽ ആൻഡ് ജിയാൻ, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നുണ്ട്. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഹമ്മദ് ഷെരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കറക്റ്റാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. അമ്ന, അമാൻ, അമീൻ, അബാൻ, ഓക്കെ, അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ദക്ഷക്കുട്ടിയുടെ റൈറ്റ് ആൻസറും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി എല്ലാവരുടെയും ഉത്തരങ്ങളിലേക്കും ബാക്കി മെസ്സേജസിലേക്കും ഒക്കെ തന്നെ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി ഒന്ന് കേട്ടു പോയാലോ എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏത് പാട്ടിലേക്ക് പോകും എന്നൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ട്. ഒരു നല്ല പാട്ടിങ്ങനെ ഞാനിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അരികിലേക്ക് തരാമെന്ന് വിചാരിക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ, മലയാളം വേണോ തമിഴ് വേണോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല പാട്ടിലേക്ക് നമ്മളിതാ എത്താനായിട്ട് പോവുകയാണ്. ഓക്കെ, ഈ ഒരു ടൈമിന് പറ്റിയൊരു ഈ ഒരു ക്ലൈമറ്റിനും ഈ ഒരു ടൈമിനും ഒക്കെ പറ്റിയൊരു പാട്ടിലേക്ക് നമുക്ക് പതുക്കെ എത്താം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മോർണിംഗ് സവാരിയിലൂടെ. ഒപ്പം തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും നല്ലൊരു വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫ മൂവിയിലെ പാട്ട്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നല്ലൊരു കോഫി ഷോപ്പ് അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
6: Hi, this is Karthi.
7: You're listening to
6: Radio Suno 91.7 FM. KTK.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ആൽഫ്രഡിന്റെ അക്കൗണ്ടിൽ നിന്നും പ്രണവും പ്രാർത്ഥനയും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അവർ ലയോളയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പ്രണവും പ്രാർത്ഥനയ്ക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ സഫ്വന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സഫ്വൻ. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴും ഡി സിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു പാട്ട് ഉടനെ ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇടയ്ക്ക് എപ്പോഴും ആൾ ചോദിച്ചെന്ന് എൻ്റെ മനസ്സിലൊരു ഓർമ്മ ഇങ്ങനെ നിൽക്കുന്നു. ഷാജിദ് പള്ളിക്കര ചോദിക്കുന്നത്, ചോദ്യം ഒന്നുകൂടെ പറയാമോ? തീർച്ചയായിട്ടും പറയാലോ. ന്യൂയോർക്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ന്യൂയോർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഏതാണ് സ്ഥലം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. വലീന സനീഷിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് വലീന. റൈറ്റ് ആൻസറാണ് ആളിവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. കൂടെ തന്നെ ലിസിന്റെയും ഇറ്റ്സാക്കിന്റെയും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നിസാറിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ഹാദി അസാൻ അവരാണ് മെസ്സേജ് അയക്കുന്നതെന്ന് കരുതുന്നു. രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ തന്നെയാണ് നിങ്ങൾ അയച്ചിട്ടുള്ളത്. ദിനേശ് ചൈത്ര ഗുഡ് മോർണിംഗ് പറയുന്നു. നല്ല ചായയുടെ ഒരു സ്റ്റിക്കർ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഓക്കെ, മജ്ലിസ് ദോഹ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ആൽവിസും ആൽബർട്ടും ആണ് ജോയിൻ ചെയ്യുന്നത്. അവരുടെ റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഓസം ഡേ ഒരു സ്പെഷ്യലി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് അവരുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അങ്കിതും അർപ്പിതിൻ്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്, പ്രോജക്ട് ഡേയിൽ സ്റ്റീവിൻ്റെ ഐറ്റം. ഓ എൻ്റെ അമ്മ, അടിപൊളി കിഡിലം വർക്കാണ് കേട്ടോ സ്റ്റീവ് ചെയ്തിട്ടുള്ളത്. ഓ, സ്റ്റീവിന് ഒരു കൈയടി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ അടിപൊളി അടിപൊളി, ഗംഭീരമായിട്ട് എനിക്കൊന്ന് പ്രോജക്ട് ഡേയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ വർക്കുകളുടെ ഫോട്ടോസൊക്കെ വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് അയക്കാൻ പറ്റുന്നവരാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയക്കാനായിട്ട് സാധിക്കും കേട്ടോ. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഒരു ഗംഭീര വർക്ക് ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റീവിൻ്റെ വകയായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റീവിനുള്ളൊരു കൈയ്യടി ഞാൻ ആ മെസ്സേജിൽ തന്നെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, അവളുടെ ഒരു എഫേർട്ടിന് നമ്മളൊരു വലിയ കൈയ്യടി കൊടുക്കണമല്ലോ. ഓക്കെ, ഗംഭീര കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്ത മെസ്സേജ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെനസ്ഡേ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്, സ്കൂൾ ബസ് സ്റ്റോറീസിനുള്ള സ്നേഹം അയച്ചിരിക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ ഡെൽന കുട്ടിയാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. ഡെൽനയ്ക്കും നല്ലൊരു സ്പെഷ്യൽ ഡേ, നമ്മളും സ്നേഹത്തോടുകൂടി സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. റെജി വയനാടിൻ്റെ അക്കൗണ്ടിൽ നിന്നും, ഹലോ നിസ, എം ഇ സ്കൂളിൽ നിന്ന് പ്രോജക്ട് എക്സിബിഷൻ ഡേ ആണ്, അതിൽ നമ്മുടെ കൊച്ചുമിടുക്കി ഐമലിന ടീച്ചറായിട്ട് വേഷമിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അടിപൊളി. ഓക്കെ ഓക്കെ, നമ്മുടെ ഐമലിനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, അവളുടെ പ്രകടനം മനോഹരമാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റെജി വയനാടും അമാൽഡയും ആണ് വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ളത്. മോൾ അതിൻ്റെ ഒരു അറ്റയറിലാണ് സ്കൂളിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ബൈമലിന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യണം, തകർപ്പനായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. കൂടെ ഉമേഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എല്ലാവർക്കും ഒരു കിഡിലൻ ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഷഫ്നെ പറയുന്നത്, ഹായ് നിസ, wish my Joe a very good morning and a beautiful Wednesday to him എന്ന് കൂടി പറഞ്ഞിട്ടാണ് ഷഫ്ന അഷ്റഫിൻ്റെ മെസ്സേജ് ഉള്ളത്. അക്ഷരയും അക്ഷജും ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ അമീൻ അമാൻ MESൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫിറോസിൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് AI, മേ യുവർ ഡേ ബി ബ്യൂട്ടിഫുൾ ആൻഡ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടാണ് ഫിറോസ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മുടെ അമൃത അമ്മു ടീച്ചർ എന്ന ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മു ടീച്ചർക്ക് വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ എന്ന പ്രശസ്ത ഗ്രൂപ്പിൽ നിന്നും ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഇന്ന് അമ്മു ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആണല്ലേ. അപ്പോൾ എന്തായാലും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ആ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് വെറൈറ്റി പേര് കേട്ടോ, വെറുതെ തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ അമ്മു ടീച്ചർക്ക്. അവർ വളരെ സ്നേഹത്തോടുകൂടി ഫൈസ് കേറ്റിയാണ് മെസ്സേജ് അയക്കുന്നത്. സെയ്റു മാരിയു സൂഹി MESൽ നിന്നും റിസ്വാൻ്റെ അക്കൗണ്ടിൽ നിന്നും അവർ ജോയിൻ ചെയ്യുന്നു. ലിജോൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെസിയ, ഇവാന, ജെയ്ഡൻ, ഡാൻജോൺ ഫാമിലി എത്തിയിട്ടുണ്ട്. അവരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. ബിനോയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു ഗിരീഷ് ബ്രദർ ഫ്രം ഇരട്ടിക്കൂട്ടം. ഓക്കെ, ഇരട്ടിക്കൂട്ടം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഗിരീഷിനുള്ള വിഷസ് പറയുന്നു. ബിനു ജോണാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ ഗിരീഷിനെ അറിയിക്കുന്നു കേട്ടോ. കൂടെ ആൻ മരിയയും സേറയും ജോയിൻ ചെയ്യുന്നുണ്ട്. എം ഇ എസിൽ നിന്നും അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നിതിൻ, സബിത ഫാമിലിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ഫുൾ ഫാമിലിക്കും നമ്മളുടെ ഒരു ഒരു സ്പെഷ്യൽ ഡേ, ഒരു നല്ല മോർണിംഗ് സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു. എം ഇ എസ് സ്കൂളിലെ പ്രോജക്ട് ഡേ ആണ്. 4 PM ഐനി സില 2 BFEB എല്ലാ ആശംസകളും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫാസിലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൂടെ ഫൈസൽ റൈറ്റ് ആൻസർ അയക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഉമ്മക്കുൽസുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈസ്, ഫാരിസ്, അഭിനഞ്ച്, ആര്യ,

നഹാർ അവരുടെ എല്ലാവരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ലെഞ്ചുവിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഭിലാഷിന്റെ അക്കൗണ്ടിൽ നിന്നും ആരാധ്യ കുട്ടി എത്തിയിട്ടുണ്ട്. ഹൈ നിസാൻ ടീം എന്ന് പറഞ്ഞിട്ട് സൂനി സെയിൻ ഫ്രം പൊദാർ പേൾ സ്കൂൾ, എല്ലാവർക്കും ഒരു നൈസ് ഡേ അവർ വിഷ് ചെയ്യുന്നു. വിജീഷിന്റെ അക്കൗണ്ടിൽ നിന്നും രാംദേവും സ്വാസ്തികയും ജോയിൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫോട്ടോസ് എനിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ബർത്ത്ഡേ രക്ഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ വിശേഷങ്ങളാണോ ഇത്? ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. എം ഇ എസിലെ പ്രോജക്റ്റ് ഡേക്ക് വേണ്ടിയിട്ട്, ഓഹോ ഇത് കൊള്ളാലോ, ഇതാരാണ് സെറ്റ് ചെയ്തിരിക്കുന്ന? അരുണിൻ്റെ അക്കൗണ്ടിൽ നിന്നും വസുദേവും ഗൗരിയുമാണ് കേട്ടോ. ഓക്കെ, സർക്കിൾ ഓക്കെ, സർക്കിളാണല്ലേ. അപ്പോൾ ഒരു പിസയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് അവർ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു നല്ല കൈയിടിയിട്ട്. എല്ലാവരും ഭയങ്കര അടിപൊളിയാണല്ലോ, സൂപ്പറായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് കേട്ടോ. അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ശരിക്കും കഴിക്കാൻ തോന്നുന്നു കണ്ടപ്പം. അടിപൊളി. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് റംസി ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് റംസി. തോമസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹായ് ഗുഡ് മോർണിംഗ്, പ്ലീസ് വിഷ് ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഡിയറസ്റ്റ് ഡോട്ടർ ടിയ. മാളൂട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പം ടി കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പ തോമസ്, അമ്മ ടീന, സിസ്റ്റേഴ്സ് ടാനി ആൻഡ് ടിയാറ, ഇത് ടി ഫാമിലിയാണ് കേട്ടോ. അടിപൊളി പേരുകളാണ് എല്ലാവരുടെയും പേരുകൾ. അപ്പോൾ എന്തായാലും ടിയ കുട്ടിക്ക് വളരെ സ്നേഹത്തോടുകൂടി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ ഗിരീഷിനും അങ്ങനെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.

അങ്ങനെ നല്ല നല്ല മെലഡി പാട്ടുകളൊക്കെയാണ് നമ്മൾ കുറച്ച് മുൻപ് വരെ കേട്ടത്. ഇനിയിപ്പോ പതുക്കെ ഒന്ന് ട്രാക്ക് മാറ്റിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. DC മൂവിയിലെ

0: is Radio Suno 91.7 FM
1: Qatar's happiness frequency
2: now available on Apple Podcast
3: and
2: Google Podcast
4: നിങ്ങൾ ശരിക്കും ഞെട്ടും ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ് 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്
5: കേട്ടത് ശരിയാണ് ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു ഷോപ്പ് അറ്റ് ലുലു വിൻ അറ്റ് ലുലു
6: ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി Seriously, Mahi?
7: Yes, Bebo.
6: Pay just 25% now and I can lock the gold price.
7: Yes.
6: What's the catch?
7: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
6: I still can't believe it. No catch.
7: Catches happen in matches, Bebo. This is your festive gift.

0: Malabar Golden Diamonds Morning Sawari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 7405055 or visit bima.com.qa.
3: And Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're
4: ഒരു ചെറിയ ചോദ്യം ചോദിച്ചു വരികയാണ്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ന്യൂയോർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേതാണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചു വരുന്നത്. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം ക്രിസ്റ്റ റൂസ് സാൽഗി ആൻഡ് ക്രിസ്റ്റീന റൂസ് സാൽഗി ആൻഡ് ക്രിസൽ റൂസ് സാൽഗി ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ് ഈ വെറൈറ്റി പേരുകാർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സി ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അടിപൊളി പേരുകൾ കേട്ടോ എല്ലാവരുടെയും. ഓക്കെ, എല്ലാവർക്കും നമ്മളുടെ ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ വൈഗാലക്ഷ്മി ജോയിൻ ചെയ്യുന്നുണ്ട്. വൈഗാലക്ഷ്മി മാത്രമല്ല നൊവോട്ടാസ് മെർസലിൻ എല്ലാവരും കൂടെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് മീവൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൻസീം ഹെസ്ലിനും ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തുന്നത്. അവന്തിക ആൻഡ് അൻവിത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൗറിനും നസ്റിനും ജോയിൻ ചെയ്യുന്നു. ഷിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഓക്കെ, ജിസലിനും ജിയാനും അവരുടെ വർക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ജിയാനാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് സ്റ്റൊമക്കാണ് കേട്ടോ. സ്റ്റൊമക്കിൻ്റെ ഒരു സംഭവമാണ് ആൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഗംഭീര വർക്ക്, അടിപൊളി വർക്ക്. ഇന്ന് ചെയ്ത നമുക്ക് വന്ന ഫോട്ടോസ് എല്ലാം അടിപൊളി വർക്കുകളായിരുന്നു. എല്ലാവരും അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. സെബാസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജോണും ജൊഹാൻ പോളും ജുവലും മെസ്സേജ് ചെയ്യുന്നു. ഹാവ് എ സൂപ്പർ ഡേ എന്നുകൂടി വിഷ് ചെയ്തിട്ടാണ് അവരുടെ മെസ്സേജ് വരുന്നത്. നെക്സ്റ്റ് പ്രിൻസ് ജോർജിൻ്റെ ഒരു മെസ്സേജാണ്. ഏബിൾ പ്രിൻസ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. മണി മച്ചിങ്ങൽ മെസ്സേജ് ചെയ്യുന്നു. അവന്തിക്ക് കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജസീം പറയുന്നത് ഗുഡ് മോർണിംഗ്, ഇന്ന് MES സ്കൂളിലെ പ്രോജക്ട് ഡേയിൽ പെർഫോം ചെയ്യുന്ന എൻ്റെ ഐസുവിനും അവളുടെ കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട് ജസീമാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഐസ് കുട്ടിക്കും ഫ്രണ്ട്സിനും നമ്മളുടെയും ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഹെവ്നിക്കിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് സലീമാണ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖാണോ? റേഡിയോ സിനോയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സലീം മുക്കുതലയാണ് മെസ്സേജ് അയക്കുന്നത്. അദിനാഥിൻ്റെ മെസ്സേജ് ഉണ്ട്, ധനിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റാണ് അയക്കുന്നത്. രാജേഷ് കുമാർ, ആവർത്തന വിരസത മാറ്റാൻ ആസ്വാദകന്റെ മനോഭാവത്തിന് മാത്രമേ കഴിയൂ. ഏവർക്കും ഇന്നത്തെ ദിവസം നന്മകൾ മാത്രം നൽകുന്നതാകട്ടെ. നേരുന്നു സുപ്രഭാതം. രാജേഷ് കുമാർ ആണ് മെസ്സേജ് ചെയ്യുന്നത്. നൌഷാദ്, ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ, ഹാവ് എ നൈസ് ഡേ എന്ന് പറയുന്നു. ഇന്ന് മഴ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പുറത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, എന്തായാലും നമുക്ക് ഇന്നും കൂടെ പ്രതീക്ഷിക്കാം എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് നടക്കട്ടെ. നമ്മൾ കാരണം ഇന്നലെ ചെറിയ രീതിയിൽ പല ഭാഗത്തും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ മഴയൊക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ഇനിയിപ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ജെയ്സൽ തുർക്കി ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നമ്മുടെ ഇയാൻ ഇവ ഈസ ജോയിൻ ചെയ്യുന്നുണ്ട്. രാജഗിരി പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് ഫാമിലിക്ക് പറയുന്നു. ഹെലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെലനും നല്ലൊരു മോർണിംഗ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് സജിൽ സൽജി ആണ് കേട്ടോ, സജിൽ അല്ല സൽജി ജോർജ്, ആളുടെ മെസ്സേജ് ഉണ്ട്. ഷിജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ജെയ് ടീം വന്നിട്ടുണ്ട്. ജൊഹാൻ, ജോക്കിം, ജെർമി, ജോഷുവ, ജുവൽ, ഓക്കെ അടിപൊളി. എല്ലാവർക്കും നമ്മളുടെ ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. ഓ, എക്സാം ഫിനിഷ് ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഹെലൻ ഉള്ളത് കേട്ടോ. അപ്പം ഹെലനും നമ്മളുടെ ഒരു വലിയ സ്നേഹം സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും സ്പെഷ്യൽ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മെസ്സേജിലേക്ക് അയച്ചിട്ടാൽ മതി. 5000917ലേക്ക്. സൈമൺ, എല്ലാവർക്കും ഒരു സുപ്രഭാതം പറയുന്നു. ബാറ്റ്മാൻ, ഗുഡ് മോർണിംഗ് ഫാമിലീസ്. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലീസൊക്കെ ഇങ്ങനെ ഒരുമിച്ച്, നമ്മൾ ഒരുമിച്ച് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൻ്റെ വിശേഷങ്ങളും നമ്മളുടെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു ടൈമാണല്ലേ. അപ്പം ബാറ്റ്മാൻ പറഞ്ഞ കറക്റ്റാണ്, ഫാമിലി ടൈം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ഫാമിലീസിനും ആളുടെ ഒരു മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇവ എലിസ് ജോൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൾ ലയോള സ്കൂളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവ കുട്ടിക്കും നല്ലൊരു മോർണിംഗ്, ആ ഒരു ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്തിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. റാഷിയുടെ ഒരു മെസ്സേജ്, ഓ ഇത് എല്ലാവരും റെഡി ആയിട്ട് തകർപ്പനായിട്ട് ഒരുങ്ങിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. റാഷി, റഹ, ലിയോ, മൂന്ന് പേരുമാണുള്ളത്. മൂന്ന് പേരും നല്ല നല്ല എന്താ പറയുക, മിടുക്കി കുട്ടികളായിട്ട് വളരെ സ്പെഷ്യൽ അറ്റയറിലൊക്കെയാണല്ലോ നിങ്ങളുള്ളതെന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരുപാട് പേരുടെ നല്ല ഫോട്ടോസും ഈ പ്രൊജക്ട് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടീസിനും ഇന്ന് പ്രൊജക്ട് ഡേയിൽ പങ്കെടുക്കുന്ന, പെർഫോം ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം പാട്ടിലേക്ക്.

0: What chumka?
1: You are listening to Radio Sunu 91.7 FM, Qatar's favorite radio station.
2: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ
4: സുനോ 91.7.
0: യു ആർ ലിസണിംഗ് ടു
5: മോർണിംഗ് സവാരി.
0: മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

അരണേവ ഹോന്ദേവ ഇത്തിരി തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട്.

ചൊല്ലി അയ്യപ്പൻ അമ്മ അയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേരെ തട്ടി.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppam needu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just be
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. ഒക്ടോബർ 14-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്ന വളരെ വളരെ സ്പെഷ്യലായൊരു വിശേഷമുണ്ട്.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷഹബാസ് അമൻ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം സന്തോഷമാണ്. പാട്ടുകൾ മനസ്സിലേക്ക് വരും, അങ്ങനെ മനസ്സിനൊരു സമാധാനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു ഗംഭീര അവസരമാണ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിലൂടെ നമ്മൾക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. QNCC ഒക്ടോബർ 16-ാം തീയതിയാണ് ഈ ഒരു ഇവൻറ്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ ടിക്കറ്റിലേക്ക് എത്തിയില്ല, ഇനി അവസാന നിമിഷമാകുമ്പോഴാണല്ലോ നമുക്കൊരു ഓട്ടപ്പാച്ചിലുണ്ടാവുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റുകൾ സ്വന്തമാക്കുക, നിങ്ങളുടെ സീറ്റുകൾ സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനു സിറ്റിയിലൂടെയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ സമയത്ത് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺടെസ്റ്റുകളും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലേക്ക് അത്രമാത്രം ആളുകളുടെ മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യവും എൻ്റെ കയ്യിൽ റെഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ മോർണിംഗ് ഷോ മുതൽ ഈവനിങ് വരെ ഷഹബാസ് അമൻ അദ്ദേഹം പാടിയ പാട്ടുകളുടെ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് തന്നിട്ട് ഈവനിങ് ഷോയിലാണ് നമ്മൾ ആ പാട്ട് ഏതാണ് എന്നുള്ളത് റിവീൽ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഷോയിലെ ആ ഒരു വാക്ക് നിങ്ങൾക്ക് അരികിലേക്ക് തരികയാണ്. അകലെ, അകലെ എന്ന് പറയുന്ന വാക്കാണ് മോർണിംഗ് സവാരിയിൽ തരാനായിട്ടുള്ളത്. ഈ ഒരു വാക്കിൽ നിന്ന് നമ്മളിനി ഓരോ ഷോയിലും ഓരോരോ വാക്കുകൾ കണക്ട് ചെയ്ത് അവസാനം അദ്ദേഹം പാടിയ നല്ലൊരു പാട്ടിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഇന്നത്തെ വാക്ക് എന്ന് പറയുന്നത് അകലെ എന്നുള്ള വേർഡാണ് കേട്ടോ. അകലെ എന്നുള്ള വാക്കിൽ അദ്ദേഹം പാടിയ ഏത് പാട്ടാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് അയച്ചിട്ടു 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ വേഗം വരേണ്ടത്. ദാ ഓൾറെഡി എനിക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ പോരട്ടെ. അകലെ എന്നുള്ള ആ ഒരു വാക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ പാട്ട് ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യമായിട്ട്. ഈ അകലെ മാത്രമല്ല നമ്മുടെ ഹോം ഡെലിവറിയിൽ നമ്മൾ അടുത്ത സൂചന തരും. ഈ ഒരു സൂചനയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സൂചനയിലൂടെ നിങ്ങൾക്ക് പാട്ട് കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ 5000097 നിങ്ങൾ ആ മെസ്സേജുകളൊക്കെ തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ടിൻ്റെ തുടക്കം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാം ഏത് സിനിമയിലെ പാട്ടാണെന്നല്ലേ. വിശുദ്ധൻ മൂവിയിലെ പാട്ട്, ഷഹബാസ് അമൻ മൃദുല വാര്യർ ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് മോർണിംഗ് സവാരി ഇനി എത്തുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റുകൾ എടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
0: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്
0: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
0: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: Hi, this is Manjima.
8: Hi, this is Manjima.
7: You're listening to 91.7 Qatar's favorite radio station, Radio Suno.
8: Radio Suno.

0: 91.7 FM.
1: Qatar's favorite radio station.
2: സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരുടെയും റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്.
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
2: ഒക്ടോബർ 16 QNCC അതിമനോഹരമായിട്ട് നമ്മൾ ഈ ഒരു ഇവന്റ് ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോണ്ടസ്റ്റിലിത എല്ലാവരും എത്ര പെട്ടെന്നാണ് നമുക്ക് ഉത്തരങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. റിയാസ്റ്റി, അദ്ദേഹം കുറച്ച് സമയമായിട്ട് ഇങ്ങനെ ഒരു വിഷസ് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മിസ് സൽമ ഓഫ് നോബിൾസ് ഇന്റർനാഷണൽ സ്കൂൾ ബൈ ഹയ, ദിയ, ജന, അലൻ ആൻഡ് ഏജൻ എല്ലാവരുടെയും വകയാണ് ഈ ഒരു സ്പെഷ്യൽ വിഷസ് എത്തിയിട്ടുള്ളത്. സൽമയ്ക്ക് സ്നേഹം നിറഞ്ഞ ഒരു ഹാപ്പി ബർത്ത്ഡേ.

0: ഈ ഒരു ബർത്ത്ഡേ വിഷസ് ഒരാൾക്ക് വേണ്ടി കൂടിയാണ്, മിയയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇന്ന് മിയയുടെ ബർത്ത്ഡേ ആണ്. മിയയ്ക്കുള്ള വിഷസ് പറയുന്നത് ജിയ, റോണി, ഓക്സ്ലിൻ ഇവരെല്ലാവരോട് ചേർന്നിട്ടാണ് സ്പെഷ്യൽ വിഷസ് പറയുന്നത്. അപ്പൊ മിയയ്ക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. കൂടെ തന്നെ ശരത്തിന്റെ അക്കൗണ്ടിൽ നിന്നും പ്ലീസ് വിഷ് എ സ്പെഷ്യൽ ബർത്ത്ഡേ ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗബീലിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ സനയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് ഒരുപാട് പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. എസ്ലിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തുന്നു. പ്രിയ പ്രശാന്ത് റൈറ്റ് ആൻസർ അയക്കുന്നു. ഖത്തറിലുള്ള എല്ലാ ആളുകൾക്കും ബർവ വില്ലേജിലുള്ള ഫ്ലെക്സ് ട്രേഡിംഗിന്റെ സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് ഉണ്ട്. അരുൺ തോമസിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അരുൺ തോമസ്. പിന്നെ അതുപോലെ തന്നെ പ്രശാന്തിന്റെ ഒരു റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മൂവി ഏതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻസബിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ട്. അൻസിൽ ഹബീബ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. നിജിൽ പി എസ് സോങ് നെയിം ഇതാണ്, ഇതാണ് ആ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഷഹബാസ് അമൻ പാടിയ പാട്ട് ഏതാണ് എന്നുള്ളത് ആളും അയച്ചു തന്നിട്ടുണ്ട്. അഷ്കർ പി ഹംസയുടെ മെസ്സേജ് ഉണ്ട്. ഷിഹാബിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള റൈറ്റ് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിജു രാജു ആളും റൈറ്റ് ആൻസർ കറക്റ്റായിട്ട് തന്നെ പാട്ട് ഏതാണെന്ന് അറിയിക്കുന്നുണ്ട്. വിഷ്ണുവിന്റെ മെസ്സേജ് ഉണ്ട്. ജോഫിൻ ജോസഫ്, ഹായ്, ഇന്ന് എന്റെ പ്രിയ സുഹൃത്ത് വർഗീസിന്റെ ജന്മദിനമാണ്. ഈ സന്തോഷകരമായിട്ടുള്ള ദിവസം നിങ്ങളുടെ എഫ് എമ്മിലൂടെ വർഗീസിനെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജോഫിൻ ജോസഫ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം വർഗീസിനും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. സുനീഷ് കുമാറിന്റെ മോർണിംഗ് മെസ്സേജും നമുക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മളുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. ഷഹബാസ് അമൻ പാടിയ ഒരു പാട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളുടെ കോൺടെസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വാക്ക് എന്ന് പറയുന്നത് അഗലെ എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഈ വാക്കിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ട് ഏതാണ് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കുക 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ അയക്കുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ടിക്കറ്റുകൾ ലഭിക്കാനുള്ള ഒരു ചാൻസ് കൂടി വെയിറ്റിംഗ് ആണ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇവന്റ് ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ടിക്കറ്റുകളും സ്വന്തമാക്കാൻ സാധിക്കും. ക്യൂ ടിക്കറ്റ്സിലൂടെയും സ്നൂനു സിറ്റിയിലൂടെയും ഒക്കെ നിങ്ങളുടെ ടിക്കറ്റുകളും നിങ്ങളുടെ സീറ്റും ഒക്കെ നിങ്ങൾ പെട്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യം കൂടി പറയുന്നു. അബ്ദുൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ മുത്തുമേമയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ മുത്തുമേമയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം. ആമിന, മറിയം ആൻഡ് അലി ആണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം നമ്മളുടെ സ്നേഹം നല്ല പേരല്ലേ മുത്തു. ഓക്കെ, അപ്പോൾ എന്നാലും വളരെ സ്നേഹത്തോടെ നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു ഹാപ്പി ബർത്ത്ഡേ വളരെ സ്പെഷ്യലായിട്ട് നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ 5000917 എന്ന നമ്പറിലേക്ക്.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
0: അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടുകൂടി വരികയാണ്. ഷഹബാസ് അമൻ പാടിയ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാട്ടിന്റെ കൂടെ നമ്മൾ പാടുകയും ഈ പാട്ടിന്റെ വരിയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. കേൾക്കുന്നു കുടജാദ്രിയിൽ.

0: Frequency. Now available on Vodafone Shuf app. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your

വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളായിരുന്നു, വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക് ആയിരുന്നു. എത്ര മനോഹരമായിട്ടുള്ള പാട്ടല്ലേ. ശ്രേയ ഘോഷാലും ശ്രീകുമാർ വാക്കേലും ആണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന സമയത്ത് നമ്മളൊരു 7 മണി ടൈമിലാണ് നമ്മളുടെ ഡിസ്കഷനൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്തുക അല്ലേ. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി പോയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ലേറ്റായി പോകുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചു പോകുമായിരുന്നു കേട്ടോ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും വൈകി വരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആൾ. എപ്പോഴും ചിലപ്പോൾ പോസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇത്ര 9 മണിക്ക് പോകണമെങ്കിൽ നമ്മൾ 8 മണിക്ക് ഇറങ്ങൂട്ടോ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെക്കേണ്ട വരും. അങ്ങനെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ നമ്മൾ കറക്റ്റ് സമയം പറയില്ല, നമ്മൾ ഇറങ്ങുന്ന സമയം പറയില്ല, കുറച്ച് മുൻപോട്ടുള്ള സമയം പറയും. എന്നാലും ഉള്ളു ഇവർ ഈ 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ

ഫ്രണ്ട് ഉണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ സ്ഥിരം വൈകി എത്തുന്ന ആ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആളെ പേര് പറയണ്ടല്ലേ, പേര് പറഞ്ഞാൽ നമുക്ക് വിഷമിപ്പിക്കേണ്ട, പേരിലേക്ക് പോകണ്ട, അങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കൃത്യസമയത്തല്ല, ഇപ്പോൾ ഒരു സ്ഥലം സമയം പറയുകയാണെങ്കിൽ അക്കറ് കൃത്യമായിട്ട് ആ ടൈമിൽ ചിലപ്പോൾ അതിന് മുന്നേ തന്നെ എത്തുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനാണെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലത്തേക്കാണെങ്കിലും ഒക്കെ 10 മണി എന്ന് പറയുന്നത് അതിന് കുറച്ച് മുമ്പ് തന്നെ അവർ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കും. നിങ്ങളങ്ങനെ കൃത്യമായിട്ട് സമയം പാലിക്കുന്ന ഒരാളാണോ എന്നുള്ള കാര്യം കൂടി എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ നമുക്കൊക്കെ അതിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരാത്ത ആളുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും കറക്റ്റായിട്ട് അങ്ങനെ എത്തുന്ന ആളുകളായിരിക്കണമെന്നില്ല. അപ്പോൾ എന്നാലും കറക്റ്റായിട്ട് ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്. കൃത്യമായിട്ട് സമയം പാലിക്കുന്നതിൻ്റെ ഒരു ഗുണങ്ങൾ, സമയത്തിനാണല്ലോ പ്രാധാന്യം, സമയമാണ് ഏറ്റവും മൂല്യമേറിയത്, ഏറ്റവും വിലയേറിയ ഒരു സംഗതി എന്ന് പറയുന്നതും സമയം തന്നെയാണ്. നമ്മൾ സമയത്തെ വിലമതിക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫായിട്ട് ടാഗ് ചെയ്യുന്നുണ്ടോ, അതല്ല കൃത്യസമയത്ത് നിങ്ങൾ സമയം പാലിച്ചു പോകുന്ന ആളാണോ എന്നുള്ളത് കൂടി ഞാൻ ചോദിക്കുകയാണ്. ജെഫിൻ പറയുന്നത് സെൽഫ് ടാഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും കുറച്ച് സെൽഫ് ടാഗ് ചെയ്യേണ്ട വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, മുഴുവനായിട്ടല്ല കുറച്ച്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ സമയം പാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അടിപൊളിയാണോ അല്ലയോ, അങ്ങനെ പാലിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ, വൈകിയെത്തുന്നവരുടെ മനഃശാസ്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വരുന്നത്. വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ വിളിക്കാം 444-444-917 എന്ന നമ്പറിലേക്ക്. കണക്റ്റ് ആയവർക്ക് വിളിക്കാം, അതല്ലെങ്കിൽ കണക്റ്റ് ആയ ആളുകൾക്ക് മെസ്സേജുകളിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിഡിലും പാട്ടിലേക്ക് നമ്മൾ പോവാണ്. കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന മൂവിയിലെ ഒരു സൂപ്പർ പാട്ടുണ്ട്, ആ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് സ്ഥിരം പോസ്റ്റ് തരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ, അങ്ങനെ ഒരു ഗ്യാങ്ങിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെയുള്ള വിശേഷങ്ങൾ കൂടി നമ്മൾ ചോദിച്ചു വരുന്ന സമയമാണ്. രസമായിട്ട് നിങ്ങളുടെ മറുപടികൾ പോരട്ടെ കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
3: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
4: മുൻദിനം പാർത്തേനെ.
5: ഹലോ എവരിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഒരു സ്ഥലത്തേക്ക് വൈകി വരുന്നവരുടെ ഒരു മനഃശാസ്ത്രം എന്തായിരിക്കും, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയങ്ങൾക്ക് കൃത്യസമയം പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ടൈം മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ എത്തുന്ന ആളുകളുണ്ട്. ടൈം അതുപോലെ കീപ്പ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ ടൈമിൽ ഒന്ന് ചോദിച്ചു പോവുകയാണ് കേട്ടോ. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. 5000 എന്ന നമ്പറിലേക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം 444-9917 എന്ന നമ്പറിലേക്ക്. മുരളിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഒരാളുണ്ട് മൂപ്പറുടെ കോണ്ടാക്ട് തന്നെ പോസ്റ്റ് എന്നാണ്, ക്യൂ പോസ്റ്റ് എന്നാണ് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളത്. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആളുകളുണ്ടായിരിക്കും ഇതുപോലെ ലേറ്റായി വരുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് നമുക്ക് ചിലപ്പോൾ തരുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ പക്ഷെ കൃത്യമായിട്ട് സമയം പാലിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലൈഫിൽ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നില്ല. ചില ആളുകളുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചിലയിടത്ത് നേരത്തെ എത്തും, പക്ഷെ ചില ആളുകൾ എത്ര ശ്രമിച്ചാലും ലേറ്റായി പോവും. എങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് ആ ഒരു ടൈമിലേക്ക് എത്താൻ, അല്ലെങ്കിൽ കൃത്യസമയത്തിലേക്കൊന്നും എത്താൻ പറ്റാൻ പാടുള്ള ആളുകളുണ്ട്. അവർ കുറേ ട്രൈ ചെയ്യും, പക്ഷേ അവർക്ക് എന്നാലും ടൈം എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതെനിക്കൊന്ന് ഓരോരുത്തരുടെ ഓരോ രീതി അനുസരിച്ചൊക്കെ അതിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ കൃത്യസമയം പാലിക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഈ ടൈമിലൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അനീഷിൻ്റെ ഒരു മെസ്സേജുണ്ട്. അനീഷ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മെസ്സേജിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഗൂഗിളിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ചു വരുന്ന കാര്യം ലേറ്റായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. കൂടെ നമുക്കൊന്ന് ക്രിക്കറ്റ് ലോകത്തേക്ക് കൂടി പോകാനായിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 4th മത്സരം ഹൈദരാബാദിൽ ഇന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളത് മാത്രം. ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്. അജയ് സത്യൻ പാടിയ ഹാപ്പി ഡേയ്സ് മൂവിയിലെ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ടൊരു പാട്ട് മനസ്സിൻ്റെ മറയില്ല കേൾക്കാം. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. In the way, purchase in Neda. Urapaya gift voucher. Oppo Boonuvershate extended warranty. Mukafa loyalty points. Lujum, air miles and avios. In the Tanisandersiku, Jumbo Stores, LG brand shops. Alangil, jumbosook.co.
1: Vega Magate, e offer October 10th Madhavare Matram. Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
1: You're listening to...
5: Morning Safari.
1: Morning Safari.
5: Morning Safari.
6: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Suno updates.
6: Suno updates like swagatham. Update galumai Nisa. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പെഡൈൽ ടൂർണമെന്റ് നവംബർ 8 മുതൽ 10 വരെ അൽസദ് സ്പോർട്സ് ക്ലബിലെ പ്ലാറ്റിനം പെഡൈൽ കോർട്ടിൽ നടക്കും. ടൂർണമെന്റിൽ 16 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പുരുഷന്മാർക്ക് പങ്കെടുക്കാം. ഖത്തറിൽ പെഡൈൽ കായിക ഇനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന ജനപ്രീതി കണക്കിലെടുത്തും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുമാണ് ഈയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. മൂന്നാമത് ഖത്തർ ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ഹെൽത്ത് കെയർ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിന് ഇന്ന് തുടക്കം. QNCC ആണ് വേദിയാകുന്നത്. സെമിനാറുകൾ, പാനൽ ഡിസ്കഷനുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ICCയിൽ കോൺസുലർ സർവീസുകൾ ഇപ്പോൾ ശനിയാഴ്ചകളിലും കോൺസുലർ സർവീസുകൾ ആരംഭിച്ചതോടെ ICCയിൽ ആഴ്ചയിൽ 7 ദിവസവും സേവനങ്ങൾ ലഭിക്കും. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണിവരെയുമാണ് സേവനം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ 11 മണിവരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണിവരെയുമായിരിക്കും സേവനം ലഭ്യമാവുക. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 4th T20 ഇന്ന് ഹൈദരാബാദിൽ നടക്കും. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡറിലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ.
5: സുനോ

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
3: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
4: It's back.
5: LG and Zappos Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
3: വേഗമാകട്ടെ ഈ ഓഫർ, ഒക്ടോബർ 19 വരെ മാത്രം.
6: Unjiri kannulla pennalle.
7: Hi guys, this is Nikki Galrani here.
8: You're listening to
7: Radio Suno 91.7 FM. Kete kete kootu kooda.
8: You're listening to
9: Morning Safari.
8: Morning Safari.
9: Morning Safari.
10: Only on Radio Suno 91.7 FM.
11: Malabar Golden Diamonds Morning Safari.
12: Brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
13: In association with
12: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
14: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
15: Just feel like you're
16: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. നമ്മൾ ചില സമയവിശേഷങ്ങൾ തന്നെയാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. നമ്മളുടെ കൂടെ ഇനി ഒരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സമയ കൃത്യത എന്നുള്ള കാര്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത്
17: പരമാവധി എത്താറുണ്ട്. നമ്മളെ കാത്തിരിക്കുന്ന ആളുകൾക്കും അത് എപ്പോഴും ഒരു ഭയങ്കര നമ്മളോടുള്ള ഒരു ഭക്തി, ബഹുമാനം അവിടെ കീട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം കേട്ട ഒരു സംഭവം പറയാൻ ആഗ്രഹിച്ചാണ്. ഒരു കമ്പനിയിലേക്ക് ഒരാൾ ഇന്റർവ്യൂ ചെയ്തു. അയാൾ ഇന്റർവ്യൂക്ക് പോയി, 10 മണിക്കാണ് ഇന്റർവ്യൂ പറഞ്ഞത്. അയാൾ 9:50 അവിടെ എത്തിയിരുന്നു. 9:50 ഇന്റർവ്യൂക്ക് എത്തിയ ആള് പിന്നെ 10 മണി കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, 11:30 മാനേജർ വരുന്നത്.
16: അപ്പൊ ആള് ജോലി വേണ്ടെന്ന് പറഞ്ഞു.
17: അയാൾ ജോലി വേണ്ടെന്ന് പറഞ്ഞു.
16: അതെ, അത് ഭയങ്കര വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വാർത്ത. നമ്മളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സമയത്തിന്റെ ഒരു വില എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവണം എന്ന് പറഞ്ഞിട്ട് അല്ലേ.
17: അതെ, ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവര് ഒരു 5 മിനിറ്റ് മുമ്പ്
16: അത്രയും
17: കൂട്ടി ആളുകളുണ്ട്. ചില ആൾ എന്നാൽ തീരെ അതിന് വേല കൊടുക്കില്ല, അത് ഒരു നദർ മൈൻഡേക്ക് തള്ളുന്ന ആളുകളുണ്ട്. അത് അവര് നമുക്കൊരു പങ്ക്ച്വാലിറ്റിയും നമുക്കൊരു ഓർഡറും ലൈഫിലൊക്കെ ഒരു ഭയങ്കര ഒരു ഗ്രോത്തിന്റെ ഭാഗം തന്നെയാണ്.
16: താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബഷീർ ആയിരുന്നു ആള് പറഞ്ഞത്. ലൈഫിന്റെ ഒരു ഗ്രോത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഡറിന്റെ ഭാഗം തന്നെയാണ് ഇതുപോലെ സമയം പാലിക്കുക എന്ന് പറയുന്ന കാര്യം. എന്നാലും ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 5000 009 17. വിളിക്കാം 444 917 ലേക്ക്.

0: Tempus Mega Promotion. LG Appliances, ACs, Gaming Monitors, TVs and Audio Products. എന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, ലുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ് എൽ ജി ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ October 19 വരെ മാത്രം.
2: Rebook your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.

0: റസിക്കൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുണ്ണി, സമയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം വലുതാണ് എന്നൊക്കെയുള്ളത് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുനീർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എങ്ങനെയാണ്, കുറച്ച് ലേറ്റ് ആവും, അല്ല വീട്ടിൽ വരും, ആള് വീട്ടിലേക്ക് വരും, എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് വിശേഷമൊക്കെ ആള് മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
1: കഴിഞ്ഞ ദിവസം എനിക്ക് ഞാനിത്
0: ജസ്റ്റ് പറഞ്ഞു, എനിക്ക് തോന്നി
1: പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സമയം. അതായത് ചില ആളുകളുണ്ട് പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അത് അത് എന്നിട്ട് അവര് പറയും ഞാൻ ബ്ലോക്കിലായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മുടെ മാനസികാരോഗ്യമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണെന്നാ പറയുന്നത്.
0: അതെ അതെ അതെ. അപ്പൊ അതിൽ തന്നെ ഇയാള് പറഞ്ഞത് എനിക്ക് നാട്ടിലൊരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് കൂടുന്ന സമയം എവിടെയെങ്കിലും പോകാൻ പ്ലാനിടും, സമയമെല്ലാം പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകും, പിറ്റേന്ന് അരമണിക്കൂർ മുമ്പേ അവൻ എന്റെ വീട്ടിലെത്തും എന്നെ വിളിക്കാനായിട്ട്. പക്ഷെ എന്റെ പ്ലാനിങ് എല്ലാം അവൻ തെറ്റിക്കും. ഷാഫി എന്നാണ് പേര്. ചോദിച്ചാൽ പറയും നീ ചിലപ്പോൾ മുങ്ങും, അതാണ് ഞാൻ നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് മുനീർ സ്കൂൾ പടി അദ്ദേഹം ഈ അടുത്താണ് നമുക്ക് മെസ്സേജ് ഒക്കെ.
1: സ്കൂൾ പടി,
0: ആ അങ്ങനെയാണ് ആളെപ്പോഴും പേരെഴുതുക.
1: ഓക്കെ,
0: മുനീർ സ്കൂൾ പടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ രസമുള്ളൊരു മറുപടി ഹരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹരി പറയുന്നത് ഞാനും സമയവും തമ്മിൽ മുൻകാല ശത്രുക്കളെ പോലാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിന് പോകാന്ന് വിചാരിച്ചോളൂ, എന്നാ ഇന്ന് നേരത്തെ പോയേക്കാം എന്ന് ഞാൻ ചെല്ലുവാണെങ്കിൽ ആ പ്രോഗ്രാം അന്ന് ലേറ്റ് ആയിരിക്കും.
1: ഓക്കെ,
0: എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം ഒക്കെ ലേറ്റ് അല്ലായിരുന്നോ, അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാ പോരെ എന്ന് വിചാരിച്ചു ചെല്ലും. അപ്പൊ എന്ത് ചെയ്യും,
1: അവരെല്ലാരും നേരത്തെ,
0: അല്ല പ്രോഗ്രാം നേരത്തെ തുടങ്ങും. അപ്പൊ ഇതുവരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ എയർപോർട്ടിൽ പോവാണെങ്കിലും ചിലപ്പോ അന്ന് ചിലപ്പം ലേറ്റ് ആയിരിക്കും. എന്നാ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുന്ന സമയത്ത് ആകെ പ്രശ്നമാവാറുണ്ട്. അപ്പൊ മുൻകാല ശത്രുവാണ് ഞാനും സമയവും തമ്മിൽ ഇതുവരെ ഒത്തു വന്നിട്ടില്ല എന്നാണ് ഹരിയുടെ വോയിസ് നോട്ടിൽ അങ്ങനെയുണ്ട് കേട്ടോ.
1: ഈ എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മളിപ്പോ ഇവിടുന്ന് ദോഹയിന്ന് നാട്ടിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ്, എനിക്ക് തന്നെ അധിക സമയം എയർപോർട്ടിൽ ചെലവഴിക്കേണ്ടി വരുന്ന സമയം ഇതുണ്ടാവാറുണ്ട്. ഒരു പക്ഷെ ഗേറ്റ് അല്ല ബോർഡിംഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ തന്നെ പോയി ബോർഡിംഗ് ഒക്കെ എടുത്ത്

0: ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ച് ലേറ്റ് ആവും.
1: ഇത് അതുപോലെ തന്നെ നമുക്കൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ട്. നമ്മളൊരു ഇവിടെ റേഡിയോയിലൊരു ഇന്റർവ്യൂ ഫിക്സ് ചെയ്യാണെന്ന് കരുതുക. അപ്പൊ ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മള് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന മിക്കപ്പോഴും സമയം 11 മണിയാണ്, രാവിലെ 11 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന സമയം. അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ഈ 10:30 10:45 ആവുമ്പോ വന്നിരിക്കുന്ന ആളുകളുണ്ട്,
0: സമയത്തിന്
1: മുമ്പ് വരുന്നവരുണ്ട്.
0: അപ്പൊ നമ്മളൊരു അയ്യോ നേരത്തെ വന്നോ,
1: അവരോട് ഭയങ്കര ബഹുമാനം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അതായത് ഒരു സമയം പറഞ്ഞാല് അതിനൊരു 10 മിനിറ്റ് മുമ്പ് സമയത്തെ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ
0: റെസ്പെക്ട് ചെയ്യുന്നു.
1: അത് ഭയങ്കര.
0: അത് ഷൈജു പുത്തലത്ത് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു നമ്മുടെ അബ്ദുറഫ് കൊണ്ടോട്ടി, അപ്പൊ അദ്ദേഹം ഈ സമയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞു അമാനുള്ള സാർ, ഞാൻ പറഞ്ഞു അമാനുള്ള സാർ ഇതുപോലെ 5 മിനിറ്റ് മുമ്പ് ആള് ആര് വന്നില്ലെങ്കിലും ആള് ആ പറഞ്ഞ സമയത്ത് അവിടെ അത് വളരെ ക്ഷമയോടുകൂടി ആളവിടെ വെയിറ്റ് ചെയ്യും.
1: തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ രണ്ടുപേരും മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഉള്ള ആളുകളാണ്. അവരൊക്കെ ഭയങ്കര മാതൃകയാണ്.
0: കൃത്യ
1: സമയത്തിന് മുമ്പേ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് അവർ ഹാജർ.
0: അതാണ് ഫരീസാദ് പറയുന്നത്, ഞാനും അങ്ങനെയാണ്, എവിടെയെങ്കിലും നേരത്തെ എത്തണം. ചിലർക്ക് അങ്ങനെ ഒരു താല്പര്യമാണ്, അങ്ങനെ നേരത്തെ എത്തിയാലേ ഉള്ളൂ, അതിന്റെ ഒരു ഭംഗി ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സമയത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റെയിൽവേനെ കുറിച്ച് കൂടി പറയണേ എന്ന് പറഞ്ഞിട്ട് ബഷീറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൗഷാദിന്റെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, കേൾക്കാട്ട് നൗഷാദെ. അതുപോലെ തന്നെ VI എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും ഒരു വോയിസ് നോട്ട് എത്തിയിട്ടുണ്ട്, അതും നമ്മൾ കേൾക്കുന്നതായിരിക്കും. നേരത്തെ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് ഫരീസാദ് പറയുന്നത്. ബാറ്റ്മാൻ പറയുന്നത്, എന്റെ വാച്ചിൽ 5 മിനിറ്റ് കൂടുതൽ വെച്ച് ഞാൻ എന്നെ തന്നെ കുറച്ചു കാലമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നിട്ട് വിചാരിക്കേ 5 മിനിറ്റ് ഞാൻ കൂടുതൽ വെച്ചിട്ടില്ലേ, അങ്ങനെ വിചാരിക്കും.
1: അത് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മള് സമയം സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് വാച്ചിലെ സമയം നമ്മൾ മാറ്റി വെക്കും.
0: അതെ.
1: പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വാച്ചിലെ സമയം നോക്കിട്ട് ഓക്കെ 8:42
0: ഞാൻ 5 മിനിറ്റ് കൂട്ടിയാണല്ലോ,
1: 4 മിനിറ്റ് കൂട്ടിയാണല്ലോ, കറക്റ്റ് സമയം ഫോണിൽ നോക്കുമ്പോ 8:38
0: ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സമയം പാലിക്കുക, ഇപ്പൊ സെൽഫ് ടാഗ് ചെയ്യുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും പറഞ്ഞു ഞാനും പകുതി സെൽഫ് ടാഗ് ചെയ്യുന്നു, മുഴുവൻ സെൽഫ് ടാഗ് ചെയ്തില്ലെങ്കിലും പകുതി സെൽഫ് ടാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും സെൽഫ് ടാഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. കൂടെ ഒരു ബർത്ത്ഡേ വിഷ് കുറച്ച് സമയമായിട്ട് എത്തിയിട്ടുണ്ട്. ഐഷ ജിവയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ ഐഷ കുട്ടിക്ക് ആശംസകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സഹീർ, അസ്മി, ഐമൻ എല്ലാവരും ചേർന്നിട്ടാണ് വിഷസ് പറയുന്നത്. അപ്പൊ നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ.

0: ഫരീസാന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പ്ലാൻ ചെയ്യുമ്പോൾ 30 മിനിറ്റ് നേരത്തെ എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുക എന്നാണ് ഫരീസാദ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു 8:30 എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, 8:30 നമ്മൾ വിചാരിക്കും 8:30 അവിടെ എത്തണം എന്ന് ചിന്തിച്ചു, നമ്മൾ 8 മണിക്ക് ഒരുങ്ങുള്ളൂ. അതാണ് പ്രശ്നം, ഞങ്ങളുടെയൊക്കെ പ്രശ്നം അതാണ്. മനസ്സിലായോ? അങ്ങനെയുണ്ട്, നമ്മൾ ഇവിടെ പറയാറുണ്ട്, നമ്മളുടെ ഓഫീസിലും പറയാറുണ്ട്, അവിടെ 8:30 എത്തുകയാണോ ചെയ്യേണ ്? ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഇതാ അടുക്കളയിലെ ക്ലോക്ക് എപ്പോഴും 10 മിനിറ്റ് മുന്നിലേക്കായിരിക്കും എന്ന് കൂടി ഫരീസാദ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രതീഷ് രവിയുടെ വോയിസ് നോട്ട് ഉണ്ട്, ഇതൊക്കെ ഞങ്ങൾ കേൾക്കാട്ടോ, എന്നാലും ഇതുമായി കണക്റ്റഡ് ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട്
1: അടുത്ത പാട്ടിലേക്ക്,
0: ഹൃദയ മൂവിയിലെ പാട്ട്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
3: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE, നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
4: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
5: Yes, Bebo.
4: Pay just 25% now and I can lock the gold price.
5: Yes.
4: What's the catch?
5: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
4: I still can't believe it. No catch.
5: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
6: It's back.
7: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാം ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ, ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോഴ്സ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
8: വേഗമാകട്ടെ ഈ ഓഫർ, October 19 വരെ മാത്രം.
9: Hi, this is Suhasini.
10: You are listening to
9: Radio Suno 91.7. Kettu kettu kootu kodam.
10: You're listening to
11: Morning Savari.
10: Morning Savari.
11: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by. It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppan needu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സമയത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് വരുന്ന ഒരു സമയമാണ് മോർണിംഗ് സവാരിയുടെ സമയമാണ്. ഈ സമയം കൂടെയുള്ളത് നിസയും അപ്പുണ്ണിയും തന്നെയാണ്.
5: കുറച്ചുപേരുടെ ഇനി സനിൽജിയുടെ ഒരു വലിയ കുറിപ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മഴയും കാലാവസ്ഥയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. മഴ പെയ്യാനും കാറ്റ് വീശാനും സാധ്യത ഉണ്ടത്രേ.
4: അല്ല, എനിക്ക് വലിയ ഒരു രസം തോന്നിയെന്ന് വെച്ചാല് സനിൽജിയുടെ ഒരു മെസ്സേജ് വരുമ്പോ നിസ അത് സ്കാൻ ചെയ്യണം. ഒന്ന് സ്ക്രോൾ ചെയ്ത് മുകളിലേക്കോ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരും. ഭയങ്കര എന്താ പറയാ, അത്രയും പെടാപ്പാട് വെട്ടിയാണ് നിസ മെസ്സേജിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്.
5: സനിൽജി എപ്പോഴും കറന്റ് സാധനങ്ങളെ കണക്ട് ചെയ്യും,
4: എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കും.
5: അപ്പൊ അത് നമുക്ക് പറ്റുന്നതാണോ പറ്റാത്തതാണോ,
4: വായിച്ചു
5: പോകേണ്ടെന്ന് എഡിറ്റ് ചെയ്ത് വായിക്കേണ്ടതെന്നുണ്ടോ എന്ന് ഞാൻ നോക്കി പോകുന്നതാണ് കേട്ടോ. അപ്പൊ ആള് കൃഷി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പണ്ടൊക്കെ ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലെ രണ്ടാം കൃഷി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഹോം ഡെലിവറിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്
4: കൃഷി.
5: അല്ലേ, നമുക്ക് രണ്ടാം കൃഷി
4: കുറെ സംഭവങ്ങളായി ഹോം ഡെലിവറിയിലേക്ക് മാറ്റി.
5: അല്ല, രണ്ടാം കൃഷി കറക്റ്റ് ആണെന്ന് എനിക്ക്
4: തോന്നുന്നത്.
5: രണ്ടാം കൃഷി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് കൃത്യമായി മഴയും കാര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്താണ് രണ്ടാം കൃഷി ഇറക്കുന്നത്. പിന്നീട് കാലാവസ്ഥാ പ്രവചനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോ മഴയും മടവീഴ്ചയും എപ്പ വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥ നാട്ടിലുണ്ടായി. അതോടെ രണ്ടാം കൃഷി എന്ന പരിപാടി കുറേശ്ശെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഒന്നാം കൃഷിക്ക് വരെ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു വന്നു. വർഷങ്ങളായി കൃഷിയില്ലാതെ വെള്ളം കയറി കിടക്കുന്ന എത്രയോ പാടശേഖരങ്ങൾ ആ ഒരു ഭാഗങ്ങളിലുണ്ട്. പണ്ട് മോട്ടോർ തറ വറ്റിക്കുന്ന സമയത്ത് പരല്, പള്ളത്തി, വരാല്, ചെറുമീൻ, കോല, കാരി അങ്ങനെയുള്ള മീനുകളെയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ ചിലപ്പോ കൃഷി ഇല്ലാതെ കിടക്കുന്ന ഇടങ്ങളിൽ നിന്നും പലതിനെയും കിട്ടാനുള്ള സാധ്യതയുള്ളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ ഒരു മെസ്സേജ്
4: കിട്ടിയിട്ടുള്ളത്.
5: രണ്ടാം കൃഷി എന്താന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്ത് നമ്മൾ വായിച്ചു പോയത്.
4: എന്തായാലും ആലപ്പുഴയുടെ എന്താ പറയുന്ന
5: മനസ്സറിയുന്ന
4: കൃഷി അറിയുന്ന ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട് എന്നറിയാം. ഈ പറഞ്ഞതുപോലെ പരലും വള്ളത്തിയും
5: കോലാനും
4: കോലാനും ചെറുമീൻ അറിയാം, വരാലറിയാം,
5: കാരി അറിയില്ലേ,
4: കാരി അറിയാം
5: അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞുമീനാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ എന്നാലും ആ ഒരു വിശേഷങ്ങൾ കേട്ടുകൊണ്ട് നേരെ നമ്മൾ പോവാണ്.
1: പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: അങ്ങനെ ഗംഭീരായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഷഹബാസ് അമൻ, അദ്ദേഹം ഖത്തറിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ?
4: രാവിലെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ ആ പ്രോഗ്രാമിന് ടിക്കറ്റുകൾ എടുത്തു. ടിക്കറ്റ് എടുക്കാത്തവരെ ക്യൂ ടിക്കറ്റ്സ് വഴി നിങ്ങളുടെ ടിക്കറ്റുകൾ സ്വന്തമാക്കാം. അതോടൊപ്പം തന്നെ നമ്മളും കുറച്ച് അധികം ടിക്കറ്റുകൾ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കോണ്ടസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമിലും ഓരോ വാക്കുകൾ പറയും, അതിനുശേഷം ആ വാക്കുകളിൽ നിന്ന് ഒരു പാട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഒരു വാക്ക് എന്ന് പറയുന്നത് രാവിലെ നമ്മളൊരു ആവശ്യം മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്.
5: അഗലേ എന്നുള്ളതാണ് മോർണിംഗിലെ വാക്ക് എന്ന് പറയുന്നത്. മോർണിംഗ് ഷോയുടെ വാക്ക് എന്ന് പറയുന്നത് അഗലേ എന്നുള്ള വാക്കാണ്.
4: ഓക്കെ, അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാട്ട് ഇപ്പൊ ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പത്തെ മെസ്സേജുകൾ അയക്കാം. അതിനുശേഷം ഇനി ഹോം ഡെലിവറിയിൽ മറ്റൊരു വാക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. മാട്രിനിൽ വേറൊരു വാക്ക് നൽകും. അതിനുശേഷം ഈവനിങ്ങിൽ ഞങ്ങളൊരു വാക്ക് നൽകുന്നതായിരിക്കും.
5: അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു പാട്ടായിട്ട്
4: മാറും
5: എന്നുള്ളതാണ്. അപ്പൊ
4: എനിക്ക് യൂണിവേഴ്സിന്റെ ഈ ഒരു ഇവന്റ് എക്സിക്യൂഷനിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇത് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, ആദ്യം ഈ പ്രോഗ്രാമിനൊരു പേരിടാൻ നമ്മുടെ ലിസ്നേഴ്സിന് അവസരം നൽകി.
5: തീർച്ചയായിട്ടും.
4: അതിനുശേഷം വ്യത്യസ്തമായ ഒരു കോണ്ടസ്റ്റ് കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കും ഇങ്ങനെ
5: നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ്
4: പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഭയങ്കര
5: തീർച്ചയായിട്ടും. ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. അപ്പൊ എന്നാലും നമുക്ക് കാത്തിരിക്കാം. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു ഒക്ടോബർ 16 ക്യു എൻ സി സിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും പറയുന്നു. കൂടെ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പെട്ടെന്ന് പോരട്ടെ.

0: ഒരിക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999090.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Rebook your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
6: Hi Radio Suno listeners, I am Pishu Narayanan.
3: You are listening to
6: Radio Suno. Radio Suno. Ini kete kete utu dura.

0: Malabar Golden Diamonds Morning Safari.
1: Brought to you by... It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchasinodoppam nedu free cash vouchers.
2: In association with
1: third party insurance ne mikacha choice. Bima third party liability. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. നിസയും അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു പോകുന്ന സമയം.
6: ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് സനൽജി ഇങ്ങനെ നാട്ടിലെ രണ്ടാം കൃഷി എന്ന് പറയുന്ന ഒരു സംഗതിനെ ഓർമ്മപ്പെടുത്തി. അപ്പൊ ആ സമയത്ത് രാജേഷ് മട്ടക്കിൽ മെസ്സേജ് അയച്ചു. അപ്പുണ്ണി ചോദിച്ചാൽ എന്താണ് ഈ കോലാ മീൻ എന്നുള്ളത്? അപ്പൊ കോല നല്ല മീനാണ്. മപ്പാസ് വെക്കാൻ നീളത്തിൽ ഇരിക്കുന്ന ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു മീനാണ്. കൊമ്പുള്ള ഒരു മീനാണ് എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് മെസ്സേജ് അയച്ചത്. ശരിയാണ്, കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ രണ്ടാം കൃഷി ഇല്ലാത്ത. ഞങ്ങളുടെ നാട്ടിലും പണ്ട് രണ്ടാം കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റ ഇപ്പോൾ ഇല്ല, ഒറ്റ കൃഷിയേ ഉള്ളൂ. മടവീഴ്ച പതിവായപ്പോൾ നിർത്തി. പമ്പയാറാണ് കണ്ടത്തിന്റെ സൈഡിൽ കൂടി പോകുന്നത്.
5: ഓക്കെ, അപ്പൊ എനിക്ക് സംശയമുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, കൃഷി എന്ന് പറയുമ്പോൾ വയലിലെ കൃഷി, അതായത് നെല്ല് ഉത്പാദനമായിരിക്കും അല്ലേ ഉദ്ദേശിക്കുന്നത്? കാരണം നെല്ല് വിളഞ്ഞെടുക്കാനായിട്ട് കുറച്ച് സമയം മതിയല്ലോ. അപ്പൊ അതായിരിക്കും ഒരു വർഷത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം നെല്ല് നടുന്നതിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വയലിൽ കൃഷി ചെയ്യുന്ന നെല്ല് ഉത്പാദിപ്പിക്കുന്നതിനെ ആയിരിക്കാം രണ്ടാം കൃഷി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക.
6: എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ
5: ക്ഷമിക്കുക
6: എന്നും കൂടി പറയാനായിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് അതെ നെല്ലാണ്.
5: അതെ
6: പുണ്ണി, നെല്ല. ഇതൊക്കെ എങ്ങനെ അറിയാം പുണ്ണിക്ക്?
5: അല്ല, ഞാൻ കുറച്ച് മണ്ണും, ഞാനൊരു മലയാളി, മറ്റേ പറഞ്ഞ പോലെ നാട്ടിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കണം എന്നാണല്ലോ
6: ആഗ്രഹം.
5: പക്ഷെ മേലെ ഇറങ്ങാൻ പറ്റൂല.
6: ആണല്ലേ. ശ്രീജിത്ത് കെ ഹരിയുടെ മെസ്സേജ് ഉണ്ട്. ടേസ്റ്റ് ആണ് കോലാൻ ഫിഷിന്. അമൃത എന്താ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്തൊരു ടേസ്റ്റ് ആണ് കോലാൻ ഫിഷിന് എന്നാണ് ആള് പറഞ്ഞത്. ശ്രീജിത്തിന്റെ ഒരു മെസ്സേജ് എത്തി.
5: കോലാൻ ഫിഷ് എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു, കാരണം പുഴയിലും ഒക്കെ കാണാൻ പറ്റുന്ന ഫിഷ് ആണ്. ഒരു നീണ്ട കൊമ്പുമായിട്ടാണ് ചെങ്ങയ അടക്കുന്നത്. അതറിയായിരുന്നു. പക്ഷെ കോല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു
6: സംശയം.
5: കോലാൻ, കോലാൻ എന്ന് പറയുന്നത് കാരണം കോലി പോലെ നീണ്ടത്, അതുകൊണ്ടായിരിക്കും
6: കോലാൻ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ടായിരുന്നത്. ലുസയിൽ നല്ല മൂടലുണ്ട്. മഴ പെയ്യോ നിസ, മഴ സോങ് പ്ലേ ചെയ്യൂ. ആണോ?
5: അത് റെഡിയാണ്,
6: റെഡിയാണ്,
5: ഒരു പ്രശ്നമില്ല കേട്ടോ.
6: ആ പാട്ടിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും.
5: ഞങ്ങൾ ഇനി ലുസയിലേക്ക് വരേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.
6: ഓക്കെ, എന്നാലും ഒരു അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. നമ്മുടെ ഐ സി സിയിൽ കോൺസുലർ സർവീസുകൾ സാറ്റർഡേസിലും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചകളിലും കോൺസുലർ സർവീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെ ആയിരിക്കും സേവനമുണ്ടാവുക. ഫ്രൈഡേസ് ആണെങ്കിൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും ഈ ഒരു സേവനങ്ങൾ നമുക്കവിടെ ലഭ്യമാവുക എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ് കേട്ടോ.
5: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സൗകര്യാർത്ഥം ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറി മാറി വരുന്നതും നമുക്ക് വേണ്ടിയിട്ട് ഇത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതുമായിട്ടുള്ള സേവനങ്ങൾ, അത് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. പിന്നെ കോൺസുലർ സേവനങ്ങൾക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മാക്സിമം ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വെക്കുക, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൂടിയാണ്.
6: ഓക്കെ, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നത്. ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് ലുസൈൽ ഭാഗത്ത് എന്നുള്ളത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന പാട്ട് ശിക്കാരി ശംഭു എന്ന സിനിമയില് ഹരിചരണും രൂഷ്ണിയും പാടിയ ഒരു നല്ല പാട്ടുണ്ട്. ഇതെനിക്ക് നിങ്ങൾ ഇൻസ്റ്റയിൽ മഴയെന്ന് കൊടുക്കുമ്പോ ഈ ഒരു ബീജിയമാണ്
5: വരുന്നത്,
6: കൂടുതലും വരാറുണ്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
0: You're listening to...
3: Morning Sabah.
1: On Radio Suno 91.7 FM.
4: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണി നിസയും തന്നെയാണ് കൂടെയുള്ളത്. ഒരുപാട് മെസ്സേജുകളൊക്കെ വന്ന സമയമാണ്. എനിക്ക് തന്നെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തെ
5: കണക്ട് ചെയ്യും,
4: പെട്ടെന്ന് കണക്ട് ചെയ്ത് എല്ലാവരും നാട്ടിലേക്ക് പോകുന്നുള്ളതാണ്.
5: തീർച്ചയായിട്ടും ഫൈസൽ വലപ്പാടിന്റെ മെസ്സേജ് നമുക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ്. അക്ബർ ചാവക്കാട്, അക്ബർ പാടൂർ, അവർക്ക് എല്ലാവിധ ആശംസകളും വിഷ് ചെയ്യുന്നു. സജി ആലപ്പുഴ, സൂര്യ കൊല്ലം, ബിജു കോഴിക്കോട് ഉൾപ്പെടെ എല്ലാവരും ആണ് വിഷസ് പറയുന്നത് സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട്. സന്ദീപ് ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും സുഹൃത്തുക്കളുള്ള ഒരു
4: അദ്ദേഹത്തിന് എല്ലാ റേഡിയോകളിലും പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നുള്ളതാണ്.
5: എല്ലാ ഗൾഫ് റേഡിയോകളിലും.
4: അതിന് ഞാനിങ്ങനെ എങ്ങനെ സാധിക്കുന്നു,
5: എങ്ങനെയാണ് ഫൈസൽ ജി, ഇതിന് ഒരു ടെക്നിക്ക് നമുക്ക് പറഞ്ഞുതരുമോ?
4: വളരെയധികം സന്തോഷം കേട്ടോ.
5: എന്തായാലും ഒത്തിരി സ്നേഹം, സന്തോഷം. അപ്പൊ നമ്മളുടെയും നല്ല നല്ല ആശംസകൾ സ്പെഷ്യലി പറയുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ.
4: മഴ വരുമോ
5: എന്ന് ചോദിച്ചാൽ
4: അടുത്ത മണിക്കൂറിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട്
5: ചോദിക്കാനായിട്ടുണ്ട് അല്ലേ. മഴ, കാരണം ഇന്നലെ ചെറിയ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ ഇനി നമ്മുടെ ഒരു ഒരു സർക്കിളിലേക്ക് എത്തുവോ ബുധനാഴ്ചക്കുള്ളിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും പ്രതീക്ഷിക്കുക.
4: നമ്മള് മഴ കാത്തിരിക്കുമ്പോ തന്നെയാണെങ്കിലും ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മള് താമസിക്കുന്ന സ്ഥലം മുക്കേറ് ഭാഗങ്ങളിൽ ഒരുപാട് റോഡിന്റെ ജോലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മഴ പെയ്ത അവിടെ കുളമാകും എന്നുള്ളൊരു വിഷമം കൂടെ നമുക്കുണ്ട്, ഒരു ആദി നമുക്കുണ്ട്, ഒരു പേടി നമുക്കുണ്ട്.
5: സംഭവിക്കില്ല,
4: അതെ. വണ്ടികൾ കഴുകണോ കഴുകണ്ടയോ?
5: അത് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി കഴുകണോ വേണ്ടയോ
4: എന്ന്
5: ആലോചിച്ചോണ്ട്.
4: അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
5: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി നമുക്ക് പതുക്കെ ഗുഡ് ബൈ പറയേണ്ട ടൈമിലേക്ക് ഞാൻ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു.
4: പക്ഷെ ഞങ്ങൾ പോകുന്നില്ല,
5: നമ്മൾ പോവില്ല. കാരണം അടുത്ത മണിക്കൂർ നമുക്ക് ചിന്ന ചിന്ന വിശേഷങ്ങൾ അല്ലേ,
4: കുഞ്ഞു വിശേഷങ്ങൾ,
5: കുഞ്ഞു നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്യുന്ന അല്ലേ,
4: ചെറിയ വിശേഷങ്ങൾ, സന്തോഷം നൽകുന്ന, ഓർമ്മകളിലേക്ക് പോകാൻ സാധിക്കുന്ന വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.
5: ഓക്കെ, അതിനിടയിൽ മഴയെങ്ങാനും പെയ്യുവാണെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ പറയണം
4: കേട്ടോ, അപ്ഡേറ്റ് ചെയ്ത് തരണേ.
5: അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു വൈബ് പിടിച്ചു പോകണ്ടേ.
4: അതെ, മഴ ഫീലിലേക്ക് കൊണ്ടുപോകണ്ടേ.
5: അതെ, ആ വൈബ് പിടിച്ചു പോകണമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇപ്പൊ എന്തായാലും അതിന്റെ തുടക്കമിട്ടുകൊണ്ട് വെപ്പ മൂവിയിലെ പാട്ട് തന്നുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന്
4: ഓടി വരാം.

0: 7FM
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: சுனோ அப்டேட்ஸ்.
2: சுனோ அப்டேட்ஸ்லேக்கு ஸ்வாகதம். அப்டேட்டுகளுமாய் நிசா. ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പെഡൈൽ ടൂർണമെന്റ് നവംബർ 8 മുതൽ 10 വരെ അൽസദ് സ്പോർട്സ് ക്ലബിലെ പ്ലാറ്റിനം പെഡൈൽ കോർട്ടിൽ നടക്കും. ടൂർണമെന്റിൽ 16 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള പുരുഷന്മാർക്ക് പങ്കെടുക്കാം. ഖത്തറിൽ പെഡൈൽ കായിക ഇനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന ജനപ്രീതി കണക്കിലെടുത്തും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുമാണ് ഈയൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 3rd ഖത്തർ ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ഹെൽത്ത് കെയർ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിന് ഇന്ന് തുടക്കം. QNCC ആണ് വേദിയാകുന്നത്. സെമിനാറുകൾ, പാനൽ ഡിസ്കഷനുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ICC കോൺസുലർ സർവീസുകൾ ഇപ്പോൾ ശനിയാഴ്ചകളിലും കോൺസുലർ സർവീസുകൾ ആരംഭിച്ചതോടെ ICC ആഴ്ചയിൽ 7 ദിവസവും സേവനങ്ങൾ ലഭിക്കും. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെയുമാണ് സേവനം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെയുമായിരിക്കും സേവനം ലഭ്യമാവുക. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 4th 2020 ഇന്ന് ഹൈദരാബാദിൽ നടക്കും. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡറിലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ.
0: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: ഇപ്പൊ നമ്മളെവിടെ നിൽക്കുന്നത്? ഹോം ഡെലിവറി.
2: ഹോം ഡെലിവറിയിൽ എന്തെങ്കിലും സംശയം തോന്നി, ഞാൻ ഒരു സെക്കൻഡ് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പ്ലേ ചെയ്തോ എന്ന് വിചാരിച്ചു.
4: ഓക്കെ, ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷം, സ്നേഹം. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്ന സമയത്ത് പലരും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ചില അപ്പോയിന്റ്മെന്റുകളായിരിക്കാം, അതല്ലെങ്കിൽ മീറ്റിങ്ങുകളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളായിരിക്കാം. എന്തായാലും ഈ സമയം മുതൽ ഇനി ഞങ്ങളും കൂടെയുണ്ട്. ഹോം ഡെലിവറിയുമായിട്ട് ചെറിയ ചെറിയ ഒരു ലൈഫ് സ്റ്റൈൽ വിശേഷങ്ങളും വിഷയങ്ങളുമായിട്ടൊക്കെ ഞങ്ങളും കൂടെയുണ്ട്. നിസയോട് ഒരു കാര്യം ചോദിക്കാനോ? എവിടെ മഴ?
2: അതാണ്, ഇന്ന് രാവിലെ മുതൽ മെസ്സേജ് ഉണ്ട്.
4: അല്ല, നിസയാണല്ലോ ഇവിടെ മഴ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്
2: പോസ്റ്റൊക്കെ ഇട്ട്.
4: നിങ്ങൾ പല പോസ്റ്റുകളും കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. നിസ വന്നിട്ട് പറയും, ആ ഡിജിറ്റലിൽ പറയും, മക്കളെ ഒരു പോസ്റ്റ് ചെയ്യാനുണ്ട്, ഇന്ന് മഴ പെയ്യും. ഓക്കെ, കുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഒരു പോസ്റ്റ് അങ്ങ് ചെയ്യും, പബ്ലിഷ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഔദ്യോഗികമായിട്ടുള്ള പല സോഴ്സുകളിൽ ലഭിക്കുന്നതാണ്.
2: കാരണം ഞാൻ ഇന്നലെ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം നമ്മളുടെ FB കമന്റ് ബോക്സ് ഞാൻ ഇന്നലെ വായിച്ചു നോക്കുമായിരുന്നു കേട്ടോ. കമന്റ് ബോക്സ് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് ഒഫീഷ്യലി വരുന്ന സോഴ്സിൽ നിന്നുള്ള
4: വാർത്തകളാണ്
2: നമ്മള്
4: പോസ്റ്റുകളായിട്ട്
2: വരിക.
4: പക്ഷേ പിന്നെ പറഞ്ഞ പോലെ കാലാവസ്ഥയല്ലേ, വ്യതിയാനങ്ങൾ സംഭവിക്കില്ലേ.
2: അതെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മാറ്റങ്ങൾ വരും. പക്ഷെ ഇന്നലെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ മഴ ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെയും ഇങ്ങനെ മൂടിയൊക്കെ നിൽക്കുക കേട്ടോ. അപ്പൊ മൂടി കിട്ടി നമുക്കൊരു ഒരു മഴ വരുന്നതിന് മുമ്പ് ഒരു ലാഞ്ചന ഉണ്ടല്ലോ, ആ ലാഞ്ചനയിലാണ് ഇന്നൊരു 6 മണി ആ ഒരു സമയമൊക്കെ ഒരു മൂടി കിട്ടി. അതുകൊണ്ട് ഞാൻ മേഘം പാട്ടുകളൊക്കെ ഇട്ട്
4: റെഡിയാക്കി
2: പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് മൊത്തത്തിൽ എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇങ്ങനെ
4: വന്നുകൊണ്ടിരിക്കുന്ന
2: സമയമാണ്.
4: ഞാനാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് കപ്പയൊക്കെ മേടിച്ച് വീട്ടിൽ റെഡിയാക്കി വെച്ചേക്കാണ് കപ്പ.
2: കാരണം
4: അപ്പ കപ്പ മുഴുങ്ങും, കട്ടൻ കാപ്പി, മുളക് ഉടച്ചത്,
2: അങ്ങനെയാണ്,
4: അതാണ് സെറ്റ്.
2: അപ്പൊ ഞാനും ഉണ്ട് പുറകെ.
4: എനിക്ക് അത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കിട്ടുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായി.
2: അതെ, ഈ മഴ സമയത്ത് നമുക്ക് കഴിക്കാൻ ഇതുപോലെ ചില കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും.
4: തീർച്ചയായിട്ടും എനിക്ക് തന്നെ അതിൽ നമുക്ക് 12 മണിക്ക് ശേഷം അതിലേക്ക് വരാം.
2: അതിലേക്ക് ഞങ്ങൾ 12 മണിക്ക് ശേഷം വരാം. ഇപ്പൊ എന്തായാലും ചിലപ്പോ നമ്മൾ പറയാറുണ്ട് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എന്ന് പറയാറുണ്ട്.
4: ഓക്കെ,
2: ഇതിനെന്താണ് ഇതിന്റെ ഒരു ചിലപ്പോ ബോറടി, ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ
4: കേട്ടിട്ടുണ്ട്.
2: ഇവിടെ കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത് കുട്ടീസൊക്കെ
4: ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിസയ പുണ്യാണ് കൂടെയുള്ളത്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങളെ കേട്ടുപോകുന്ന സമയം നമ്മൾ ചില ബോറടി വിശേഷങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ്. അതായത് ചിലപ്പോൾ നമ്മളൊക്കെ പറയും ഓഹ് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എന്ന് പറയാറുണ്ട്. പലപ്പോഴും അത് കുട്ടികളും പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ് അല്ലേ?
2: അതെ, ചില കുട്ടികളൊക്കെ, ഞാനും ഇപ്പൊ കുട്ടികളായിട്ട് ഭയങ്കര കമ്പനിയാണെങ്കിലും പല കുട്ടികളും ചില സമയത്ത് പറയാറുണ്ട് ടീച്ചർ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടല്ലോ. ഞാൻ കുട്ടികൾക്കൊക്കെ എന്താണ് ഇപ്പൊ ഇത്ര ബോറടിക്കാൻ, കാരണം അവരിങ്ങനെ ഒരു സന്തോഷമുള്ള ടൈമിലൂടെ പോവാണല്ലോ.
1: അല്ല, അതിലൊരു വേറൊരു വലിയൊരു കാര്യമുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇവർക്ക് എവിടേക്കാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്, എവിടെയും ഒരു സ്ഥലമില്ല. ഇപ്പൊ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വില്ല, അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ തന്നെ കുറെ സമയം ടിവി, കുറെ സമയം മൊബൈൽ, അപ്പൊ സ്ക്രീൻ ടൈം മാത്രമേ ഉള്ളൂ. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മള് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിയാല് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകൾ നമ്മളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, എന്താ പറയാ
2: സുഖല്ലേ
1: ചോദിക്കുന്നു, അതല്ലെങ്കിൽ വഴിയെ പോകുന്ന കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റും. വീടിന് ചുറ്റുമുള്ള പറമ്പിലൊക്കെ നമ്മൾ ഇറങ്ങി കിടന്നിട്ട് അവിടെ നിന്ന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു, അതല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങളിലെ ചെറുപ്പത്തിലെ തന്നെ പാല് മേടിക്കാൻ പോവാ, കടയിൽ പോവാ, അതല്ലെങ്കിൽ അത് തയ്ക്കാൻ കൊടുക്കാൻ പോവാ, ഇതുപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ആ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുമായിരുന്നു.
2: ഈ കടയിൽ പോകുന്ന പലർക്കും ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലേ.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
2: ഒരു രൂപ കിട്ടുമല്ലേ, ചിലപ്പോ റീല് കാണല്ലേ, എടാ പോയത് മേടിച്ചിട്ടോ, ഇത് മേടിച്ചിട്ടോ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിക്കുന്ന റീലുകൾ. അതാ ഞാൻ ചോദിച്ചത്, ആൾക്കാർക്ക് കുട്ടികൾക്ക് ബോറടി ഉണ്ടോ അങ്ങനെ മേടിക്കാൻ പോകുന്നതിനെന്ന് ചോദിക്കായിരുന്നു.
1: ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം ഉണ്ട്, കടയിൽ പോകുന്ന കാര്യം പലർക്കും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവമായിരിക്കും. അപ്പൊ ഈ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറി ഏറ്റവും അവസാനത്തെ വീടാണ്. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ രാത്രി എങ്ങാനും കടയിൽ പോകാൻ പറഞ്ഞ പേടിയാണ്. ചിലപ്പോ കാരണം നെഞ്ചിടിക്കുന്ന പറഞ്ഞ രാത്രി ചിലപ്പോ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഇല്ല. ഒറ്റത്തിന് പോയിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് വരാം. അപ്പൊ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ആ ഇരുട്ടത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഷോർട്ടാണ്, 2 സെക്കൻഡിനുള്ളിൽ വീട്ടിലെത്തണം എന്നുള്ളൊരു ചിന്തയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ അന്ന് ഒരുപാട് എൻഗേജ് ചെയ്യിപ്പിച്ചിരുന്നു, നമ്മളെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു,
2: കാര്യങ്ങൾ
1: പഠിപ്പിച്ചു, എക്സ്പീരിയൻസ് ചെയ്ത് പഠിപ്പിച്ചിരുന്നു.
2: അതെ അതെ. അപ്പൊ എന്നാലും ഇതുപോലെ ഒറ്റ ഓട്ടത്തിന് ഓടിപ്പോയി വന്നിരുന്ന കടകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
1: ആലിച്ചേട്ടന്റെ കട, ഡേവിസ് ചേട്ടന്റെ കട, ചന്ദ്രൻചേട്ടന്റെ കട ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു.
2: ചന്ദ്രപ്പണ മൈസൂർപാക്ക് ഉണ്ടോ?
1: അല്ല അത് പച്ചക്കറി കടയായിരുന്നു.
2: അപ്പൊ എന്നാലും ഒറ്റ ഓട്ടത്തിന് ഓടിപ്പോയി വന്നിട്ടുള്ള കട വിശേഷങ്ങൾ കൂടി ഈ സമയത്ത് ചോദിക്കുകയാണ്, കാരണം കുറച്ചു പേർക്കെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് കരുതുന്നു.

0: നമസ്കാരം, ഞാൻ സുമിത് സന്തോഷ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Chennai Beats.
3: Namu, head of the R.
4: In the art of Podumar Kulanda.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചില കടകളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ കടകൾ ഓർമ്മയുണ്ടാവും, പല ഓർമ്മകളും എല്ലാവർക്കും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, ഒരൊറ്റ ഓട്ടത്തിൽ നിങ്ങൾ ഓടിപ്പോയി സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊടുത്തിരുന്ന നിങ്ങൾ ഹീറോ ആയ ആ സമയവും കടയും ഏതാണ് എന്നുള്ളത് ചോദിച്ചിരുന്നു.
2: അതെ, ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പർച്ചേസ് ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ചെറിയായിട്ട് കുറച്ച് പുളി അല്ലെങ്കിൽ കുറച്ച് പച്ചമുളക്,
1: അര കിലോ പഞ്ചസാര, 100 ഗ്രാം ചായപ്പൊടി, 250 വെളിച്ചെണ്ണ. എനിക്കിതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല.
2: കാരണം കണക്കോർത്തിരിക്കുന്ന സമയിച്ചിട്ടോ
1: ഇങ്ങനെയാണ് മേടിക്കുക. 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം ചായപ്പൊടി, 250 വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തരുന്ന
2: അളവുകൾ
1: എന്ന് പറഞ്ഞാല്. പിന്നെ ഒരു പാക്കറ്റ് ഉപ്പ്, അത് ചിലപ്പോ കല്ലുപ്പായിരിക്കാം അല്ലെങ്കിൽ
2: പൊടിയുപ്പായിരിക്കാം, അത് പ്രത്യേകം
1: പറയും ഏതാണ് വേണ്ടത് എന്ന് പറയും, വളരെ കൃത്യമായിട്ട് വയ്ക്കും. അപ്പൊ നമ്മൾ ലാസ്റ്റ് ചോദിക്കും, ഡേവിസേട്ടന്റെ ബേക്കറി ഉണ്ട് തൊട്ടപ്പുറം,
2: അവിടെ പോക്കോട്ടെ.
1: അപ്പൊ ചോദിക്കും, എന്തിനാ ഒരു 100 ഗ്രാം ബോംബെ മിച്ചർ മേടിച്ചോട്ടെ. അപ്പൊ എന്റെ കാശ് കൂട്ടി കാലക്കോട്ട് 4 രൂപ, ഓക്കെ 5 രൂപ, ഓക്കെ മേടിച്ചോ. അപ്പൊ പിന്നെ വേറെ വലിയൊരു ആഗ്രഹം ഇങ്ങനെ മൂത്തു വരും. ഈ ദേവിസേട്ടന്റെ കടയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ചെറിയില്ലേ ചെറി
2: ചെറിപ്പഴം,
1: റെഡ് കളർ നാട്ടിലെ ചെറിപ്പഴം, അതിങ്ങനെ പാക്കറ്റിൽ
2: തൂക്കിയിട്ടുണ്ടാവും.
1: അത് മേടിക്കാൻ വെമ്പല് കൊള്ളും. അന്ന് അങ്ങോട്ട് 1 രൂപയോ മറ്റോ ഉള്ളൂ, 1 രൂപയോ 2 രൂപയോ ഉള്ളൂ അത്. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ കാശ് മുക്കും, ഏതിൽ കുറച്ചാൽ
2: നമുക്കത്
1: ചാലിയാൻ പറ്റും. പക്ഷെ അവസാനം പൊളിഞ്ഞു പോകും. കണക്കൂട്ടലില് മറ്റേ പപ്പ് കൂട്ടണ പോലെ കാലും കൈയും ഒക്കെ വരലൊക്കെ എടുത്ത് കൂട്ടിയാലും കണക്ക് തെറ്റിപ്പോകും. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങള് ഓർമ്മയിലേക്ക് എത്തുന്നതായിരിക്കും.
2: അതെ, ഓർമ്മയിലേക്ക് എത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് നമ്മളെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് കേൾക്കുന്നത്. എന്തോ എന്താണ് ഓർമ്മ വന്നത്?
1: വേറൊരു കാര്യം
2: ഒന്നുമില്ല, വെറുതെ ഓർമ്മ വന്നതാണ്.
1: ഓർമ്മ വന്നല്ല, വേറെ ഒരു കട മാറിപ്പോയ കഥയൊക്കെ ഓർമ്മ.
2: എനിക്ക് തോന്നുന്നു അപ്പുണ്ണിക്ക് കുറെ കഥകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ. അപ്പൊ എന്തായാലും ആ കഥകളൊക്കെ കേൾക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: 7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: ബോറടി വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ട് വന്നത്. പക്ഷെ നമ്മളിങ്ങനെ ബോറടി മാറ്റിയ നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഒരുപാട് ഓർമ്മകളിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്.
5: അതെ, ബോറടിയെ കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് വായിച്ചാണ് കേട്ടോ. അതായത് ഒരാൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം ഒരു പക്ഷെ മറ്റൊരാളെ ബോറടിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. ഒരാൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് ഇത് ബോറടി ആയിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പുസ്തകം വായിക്കുന്ന ആളുകളായിരിക്കും. മറ്റൊരാൾക്ക് പുസ്തകം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഉറക്കം വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. 5 മിനിറ്റ് പോലും പുസ്തകത്തിനൊപ്പം ചെലവഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ചിലർക്ക് മഴ നോക്കിയിരുന്ന ഒരു ഈവനിങ് ആസ്വദിക്കുക എന്ന് പറയുന്നതായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം.
4: നമ്മളിപ്പോ അതിന് കാത്തിരിക്കുകയാണ്.
5: അതെ അതെ. പക്ഷെ മറ്റൊരാൾക്ക് ചിലപ്പോൾ അതൊരു അത്ര സുഖകരമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഒരാൾക്ക് യാത്രകളാണ് ഇഷ്ടമെങ്കിൽ വേറൊരാൾക്ക് വീടിന്റെ റൂമിൽ ഒറ്റയ്ക്ക് സമാധാനമായി ഇരിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ ഈ ബോറടി എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ മനുഷ്യന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിങ്ങനെ മാറിയും മറിഞ്ഞും പൊയ്ക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്.
4: ഇപ്പൊ നിസ പറഞ്ഞില്ലേ, ഇപ്പൊ മഴ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ കാലാവസ്ഥ നോക്കിയിരിക്കുക, പ്രകൃതിയെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു വലിയൊരു ബോറടിക്കുന്ന ഒരു കാര്യമുണ്ട്. ബോറടിയും വിഷമവും വരുന്ന ഒരു കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാല് ഈ വൈകുന്നേര സമയല്ലേ, അതായത് ഒരു 5 മണിക്ക് ശേഷം,
5: അതെ,
4: 5 മണിക്ക് ശേഷം ഇരുണ്ട് വരുന്ന ഒരു കാലാവസ്ഥ
5: അത്ര ഇഷ്ടമല്ല.
4: കാരണം അതിന് ഒരുപാട്
5: കാരണങ്ങളുണ്ട്.
4: അതിഷ്ടല്ല. ആ സമയം നോക്കിയാല് അങ്ങനെ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഞാൻ അപ്രൂമിക്കും.
5: അത്ര ഇഷ്ടമില്ല,
4: അത്രക്കും ബോറടിക്കും, ഇഷ്ടമില്ല, വിഷമം ഉണ്ടാക്കുന്ന.
5: പക്ഷെ ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്.
4: കാരണം എന്താ വെച്ചാല് ചിലപ്പോ ആ സമയത്ത് അസ്തമിക്കുന്ന സൂര്യനെ നോക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ചുവന്നു വരുന്ന ഇരുണ്ട് വരുന്നതിനൊക്കെ കാണാനും ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അതില്ലാന്നൊന്നുമില്ല.
5: അതെ, ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ഒന്ന് ചോദിക്കുകയാണ്. പ്രകൃതിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്.
4: എനിക്ക് തന്നെ റിപ്പോർട്ടറിലെ അരുൺ ഉണ്ടല്ലോ, വാർത്ത എഡിറ്ററും വാർത്താ അവതാരകനുമായിട്ടുള്ള അരുൺ, അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വീട്ടിൽ കയറി
5: യാത്ര ചെയ്യണമെന്ന്?
4: യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാല് അദ്ദേഹം പറയുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള
5: ഒരു
4: സ്ഥലത്തേക്ക് പോവുക. ഒന്ന് ചിലപ്പോ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് വയല് നോക്കിയാൽ മതി, വീടിന് ചുറ്റുമുള്ള വയല് നോക്കിയാൽ മതി, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കൃഷി ചെയ്ത കൃഷിത്തോട്ടം നോക്കിയാൽ മതി. അവിടേക്ക് പോയി നിന്നാലും ഒരുപാട് മനസ്സിന്
5: സമാധാനം
4: നൽകുന്ന കാഴ്ചകളുണ്ട്. അത് ബോറടിപ്പിക്കാത്ത കാഴ്ചകളുണ്ട് എന്നുള്ളതാണ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
4: Hi everyone, this is Bharat here.
1: You are listening to
4: Radio Suno 91.7. Kete kete kootu kudam.
1: Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Tune events orukunu. Tea time presents Pranayathinal Shahbaz Padunu. Official radio partner, Radio Suno.
2: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. മുഴുവൻ പാടുമോ?
3: അദ്ദേഹം പാടും,
2: അദ്ദേഹം പാടും.
3: എന്തായാലും പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ക്യു എൻ സി സിയിലെ ഈ വെള്ളിയാഴ്ച മനോഹരമായിട്ടുള്ളൊരു ഇവന്റ് അത് തയ്യാറാവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ സന്തോഷം ഷഹബാസ് ഇവിടെ ഖത്തറിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് രാവിലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന ഒരു മനോഹരമായ ഇവന്റ്, ക്യു ഇവന്റ്സ് ഒരുക്കുന്ന മനോഹരമായ ഇവന്റിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്.
2: അതെ, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺടെസ്റ്റ് എല്ലാവരും ഗംഭീരമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കുന്നു ഇന്നത്തെ വാക്ക് എന്താ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വാക്കിലേക്ക് നമ്മൾ പോവാണ്. ഇന്നത്തെ വാക്ക് നമ്മൾ ഓൾറെഡി മോർണിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അകലെ എന്നുള്ള വാക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
3: ഓക്കെ,
2: പിന്നെ അടുത്ത വാക്കിലേക്ക് കൂടി നമുക്ക് പോകേണ്ട സമയം കൂടിയാണ്. അടുത്ത വാക്ക് കൂടി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു പാട്ട് ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി പലർക്കും കിട്ടി. അപ്പൊ ഇനി അടുത്ത വാക്ക് ചിറക്.
3: ചിറക്, ആദ്യത്തെ വാക്ക് രാവിലെ ചോദിച്ചത് അകലെ, ഈ സമയം നമ്മൾ ചോദിക്കുന്നത് ചിറക്. ഓക്കെ, ഏതായിരിക്കും ഷഹബാസ് അമൻ പാടിയ ആ ഒരു പാട്ട്?
2: വേഗം അയച്ചോളൂ 5000 എന്ന നമ്പറിലേക്ക്.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ചില മാനസികമായ തത്വശാസ്ത്രങ്ങളും ചില കാഴ്ചപ്പാടുകളും ചില വിശദീകരണങ്ങളും നൽകുന്ന സമയം ഹോം ഡെലിവറിയിലൂടെ ഉള്ളത്. അപ്പൊ എന്തായാലും കാലാവസ്ഥ നോക്കിയിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു വന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാല് ബോറടിയെ കുറിച്ചായിരുന്നു.
2: ആർക്കും ബോറടിക്കുന്നില്ലല്ലോ.
1: അതാണ് ഞങ്ങൾക്ക്, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ. അല്ലല്ലേ.
2: അതെ അതെ. എന്തുകൊണ്ടാണ് ഈ ബോറടി എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബോറടി എല്ലായ്പ്പോഴും നമ്മുടെ ഒരു ശത്രുവായിട്ട് നമുക്ക് അതിനെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് പലപ്പോഴും അത് നമ്മുടെ മനസ്സിന്റെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാൻ പറ്റും. അതായത് നിരന്തരമായിട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഓട്ടത്തിനിടയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനും ലൈഫിന്റെ വേഗത ഒന്ന് കുറയ്ക്കാനായിട്ടും ഒക്കെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും മനസ്സിന്റെ ഒരു നിശബ്ദമായിട്ടുള്ളൊരു ആഹ്വാനമായിട്ട് ഈ ഒരു ബോറടിനെ കണ്ടാൽ മതി. അത് നമുക്കൊരിക്കലും ഒരു ശത്രുവല്ല, ഒന്ന് പോസ് ചെയ്തോളൂ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കാം ആയിക്കോളൂ എന്നൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
1: നമ്മുടെ തലച്ചോറ് തന്നെ പറയാണ് അനിയ
2: ഒന്ന് സമാധാനമാകൂ എന്ന് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ബോറടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പല ശീലങ്ങളാണ്. അയ്യോ, എനിക്ക് ചില ആളുകൾ അങ്ങനെയാണ്, ഒരു ബ്രേക്ക് എടുത്തൊരു യാത്ര പോകും.
2: അതെ.
1: ചില ആളുകള് നന്നായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഭയങ്കര ആശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കുക്ക് ചെയ്ത് ആസ്വദിച്ച് പണി പാളിയാലും
2: കുഴപ്പമില്ല
1: എന്ന് പറഞ്ഞാല്, ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരാൾക്ക് നിസയ്ക്ക് ബോറടിച്ചിട്ട് നിസ ആദ്യം കാക്കറി ഉണ്ടാക്കാൻ നോക്കി, പിന്നീട് പരിപ്പ് ഉണ്ടാക്കാൻ നോക്കി. പരിപ്പിന്റെ ചേരുവെടുത്ത് കാക്കറിയിലിട്ട്, കാക്കറിയുടെ ചേരുവെടുത്ത് പരിപ്പിലിട്ടു, എന്നിട്ടും ഞങ്ങൾക്ക് ബോറടിക്കാതെ ഞങ്ങൾ ഉച്ചക്കറി കഴിച്ചു. ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും പലരുടെയും നിത്യജീവിതത്തിൽ

0: സംഭവിക്കാറുണ്ട്. ചില ആളുകൾക്ക് സിനിമ കാണാൻ പോവാൻ
1: ഇഷ്ടം,
0: അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവാൻ,
1: അതല്ലെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കാൻ,
0: പഴയകാല സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സംസാരിക്കാൻ, അതല്ലെങ്കിൽ ഓർമ്മകളില് ഇങ്ങനെ സ്വയം കൊണ്ടുവരും.
1: അതെ അതെ, മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകളിലേക്ക് പോകും,
0: ചിന്തകളിലേക്ക് പോകും. എനിക്ക് ഇന്നലെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാല്, ഒരു ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒരാള് സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് അത് ഒരു കോളേജിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പൊ ബോണഫൈഡ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓ കോളേജ്,
1: പെട്ടെന്ന് മൈൻഡ് അങ്ങോട്ടേക്ക് പോയി,
0: പെട്ടെന്ന് മൈൻഡ് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ കോളേജിന്റെ
1: വരാന്തയിലൂടെ പോയി,
0: വരാന്തയിൽ പോവല്ല, നേരെ നിന്ന് ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരുന്നിട്ട് വെബ്സൈറ്റിലേക്ക് പോയി, കോളേജിന്റെ വെബ്സൈറ്റിലേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ ഗാലറി പോയി, ഫോട്ടോസ് കാണുക, ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നോക്കുക. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്,
1: ജീവിതാസന്റെ.
0: അപ്പൊ
1: ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിക്കുന്നു.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: Hi, I'm Dr. Salman.
4: Any care in that way, Rono? Nee vilike. Namukku nokka.
3: Radio Suno 91.7. Kete kete, kootu kuda.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയമാണ്. ഈ 12 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയാം, വിശപ്പിൻ്റെ വിളി വരും, അടുക്കളയുടെ മണം വരും, പാചകത്തിൻ്റെ ഒരുപാട് രസക്കൂട്ടുകളും രുചിക്കൂട്ടുകളും വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച് പറഞ്ഞു വന്നൊരു കാര്യമുണ്ടായിരുന്നു, അതായത് ഈ മഴ വരുന്നു, മഴ വരുന്നേന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം മഴ വരുന്ന സമയത്ത് കഴിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്.
4: അതെ, അതായത് ഭക്ഷണം മാത്രമല്ല, ചില സ്നാക്സ് നമുക്ക് ചിലപ്പോൾ നല്ല മിക്സ്ചറും നല്ല കടലയും കട്ടൻ ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയും കടുംകാപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ അങ്ങോട്ട് കടുംകാപ്പി എന്നാണ് പറയാ. അപ്പൊ കട്ടൻ കാപ്പിയും അങ്ങനെയൊക്കെ ആണ് ആ ഒരു സമയത്ത് എന്റെ ഒരു ഫേവറേറ്റ്
3: ഇഷ്ടകാല ഓർമ്മകളിൽ വരുന്ന സമയത്ത്. മഴ പെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല്, മഴ വരുന്ന ദിവസങ്ങളില് ചിലപ്പോ സ്കൂളിൽ പോവാൻ നമുക്ക് പറ്റൂല. ചില സമയത്ത് ഇപ്പൊ പാരന്റ്സിനാണെങ്കിൽ ഒരു ജോലിക്കും പോകാനും
4: പറ്റില്ല, അവരും വീട്ടിലുണ്ടാവും.
3: അപ്പൊ എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമായിരിക്കും, ആ സമയമായിരിക്കും. അപ്പൊ നേരത്തെ തന്നെ കരുതി കൂട്ടിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കുക, ചക്ക പുഴുങ്ങുക, കപ്പ പുഴുങ്ങുക, ചക്ക വേവിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ വേറൊന്നും പുറത്തേക്ക് പോകാനായിട്ടൊന്നുമില്ല. അത് മാത്രമല്ല, ആ സമയത്ത് ചിലപ്പോ നമ്മളുടെ നാട്ടിലെ പ്രദേശങ്ങളിലേക്കൊന്നും മീൻ കിട്ടില്ല, അല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ഈ ചക്കയൊക്കെ എല്ലാവരും കൂടി ചേർന്നിരുന്ന് വൃത്തിയാക്കി ഒരുക്കി അതിനെ വേവിച്ച് വീട്ടിലെ മുറ്റത്ത് നിന്ന് തന്നെ കൊട ചൂടി പോയിട്ട് കാന്താരി മുളക് ഒടിച്ചോണ്ട് വരും.
4: ഭയങ്കര വിഷ്വലായിട്ട് ചിലപ്പോ ആ കൊടയുണ്ടല്ലോ, നല്ല കൊടയായിരിക്കത്തില്ല, അതിന്റെ അവിടെ സൈഡൊക്കെ ചിലപ്പോ ഒന്ന് പൊട്ടിയും തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു കൊടയായിരിക്കും. അങ്ങനെ ഒരു കൊടയല്ല വീട്ടിലുണ്ട്, കാരണം ഓടിപ്പോയി എന്തെങ്കിലും സാധനം എടുത്തിട്ട് വരാൻ വേണ്ടി.
3: എനിക്കിപ്പോ ആ കൊടയുടെ സ്ഥലം പോലും ഓർമ്മയുണ്ട്, ഇരിക്കുന്ന സ്ഥലം
4: എവിടെയാണ്,
3: അമ്മിക്കല്ലിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട്
4: കാരണം ഇത് പെട്ടെന്ന് ഓടിപ്പോയി തിരിച്ചു വരാനുള്ള,
3: നമ്മൾ പോയിട്ട് ഒരു 3-4 കാന്താരിയോ കാന്താരി പൊട്ടിച്ചിട്ട് വരുന്നു, കറിവേപ്പില എടുത്തിട്ട് വരുന്നു. അതല്ലെങ്കിൽ അമ്മ പറയും, ചിലപ്പോ പോയിട്ട് നമ്മുടെ വീടിന്റെ അവിടെ ഒരു തെങ്ങ് ഉണ്ടാവും, അപ്പൊ അവിടെ ഇഞ്ചി ഉണ്ടാവും, ഒരു ഇഞ്ചി പറിച്ചിട്ട് വാ എന്ന് പറഞ്ഞു, എന്നിട്ട് അത് പോയിട്ട് ഇഞ്ചി എടുത്തിട്ട് വരുന്നു. ഇതൊക്കെ ഭയങ്കര ഫീലായിരുന്നു, ഒരു കാലത്തിന്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജി ആയിരുന്നു. പിന്നെ ചില സമയത്ത് അതിനെ നാട്ടില് എല്ലാവരുടെയും നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല, അതായത് ബീഫ് കൊടുക്കുന്ന സ്റ്റാളുകളിൽ മിക്സ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടും.
4: അത് മസാല, ഗരം മസാല,
3: അതല്ല, അതായത് നമ്മൾ ബീഫോ എല്ലോ അല്ലാതെ അതിന്റെ പല പാർട്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി വെട്ടിക്കൂട്ടുന്ന ഞങ്ങളുടെ നാട്ടിൽ
4: പറയാ,
3: വെട്ടിക്കൂട്ട് മേടിച്ചു വെക്കും, അത് തിളപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കും,
4: അത്
3: സൂപ്പ്, അത് ഇങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കും. എന്നിട്ട് ഇത് ഈ മഴയുള്ള സമയത്ത് ഈ ചക്ക ക്കയും കപ്പയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണിയുടെ ഒക്കെ ഒരു ലോക്കൽ വേർഷൻ,
4: എന്തോ ഒരു
3: വേർഷൻ, അത് കഴിക്കുന്നതാണോ?
4: കഴിച്ചിട്ടില്ല.
3: അത് ഗംഭീര ഫീലാണ്,
4: ആണല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും കൊതിയൊക്കെ വന്ന സ്ഥിതിക്ക് അടുക്കളയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, കുക്ക് ചെയ്യാം.
3: നിസ്സാര ആഗ്രഹം ഇന്ന് പുഴമീൻ കുക്ക് ചെയ്യണോന്ന് പറഞ്ഞേക്കുന്നു,
4: അതിലേക്ക് നമുക്ക് പോകാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: अरे इन्हें बर्थडे सेलिब्रेशन तो चलो इन्दे.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
1: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
6: Tea Time presents Pranayathinal Shahbaz Paduno.
1: Official radio partner, Radio Suno.
7: Hi, this is your singer Rahul Nambiar.
8: Vasandamullai pole vandu.
7: You're listening to Radio Suno 91.7, Qatar's favorite radio station.
9: Get to
7: kootu koodam.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: Home delivery. Radio Suno 91.7.

0: എന്ത് മീൻ വേണം?
1: എന്ത് മീൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഴ പുഴ അങ്ങനെയൊക്കെ പറഞ്ഞ
0: മഴ പുഴ അങ്ങനെയൊക്കെ
1: പറഞ്ഞ സ്ഥിതിക്ക് നല്ല പുഴമീൻ എന്തെങ്കിലുമൊക്കെ. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ താടിക്കാരനുണ്ടല്ലോ മറ്റേ ഇൻസ്റ്റയില് ചെയ്യുന്നേ,
2: എന്താ
1: വേണ്ടത്?
2: ഇറച്ചി
1: അപ്പൊ ആള് കഴിഞ്ഞ ദിവസം രണ്ട് കരിമീൻ, എനിക്കൊന്ന് ഏതോ രണ്ട് സ്ഥലത്തെ കരിമീൻ, ഒന്ന് കുമരകം കരിമീനും ഒന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തെ കരിമീനും, ആ സ്ഥലം ഞാൻ മറന്നു കേട്ടോ. അപ്പൊ ഈ രണ്ട് കൊല്ലത്തെ ഏതൊരു സ്ഥലമാണ്, അപ്പൊ ആ രണ്ട് സ്ഥലത്തെ കരിമീനും കൂടെ ആള് ഫ്രൈ ചെയ്തിട്ട്, അതായത് മസാലകൾ അധികം ഇല്ലാത്ത ഫ്രൈ ആണ്, അപ്പൊ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട്. അപ്പം അങ്ങനെ അയാള് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ഏതാണ് ടേസ്റ്റ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്.
2: താടിക്കാരനിപ്പോ കുമരകത്തെ കരിമീനിനെ പറ്റി പറഞ്ഞാൽ,
0: നമസ്കാരം കൂട്ടുകാരെ, അഷ്ടമുടിക്കാരല്ലേ കരിമീനെ കുറിച്ച് ആര് പറയും?
1: എന്നാ പിന്നെ വേറെണ്ണം പറയാം, സ്നേഹം തരണേ കൂട്ടുകൂടണേ, നിങ്ങക്ക് എല്ലാവർക്കും അറിയാം,
0: നിങ്ങക്കറിയാം എങ്കിലും ഞാൻ പറയാം.
1: സത്യം പറഞ്ഞ ഇവരൊക്കെ ഇപ്പൊ എന്റെ കൂട്ടുകാരാ. കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ, ഇതൊരു റീലോ പോസ്റ്റോ കണ്ടതാണ് കേട്ടോ, യൂട്യൂബ് ഇല്ലാതെ കുക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. ഞാനിപ്പോ അതിന്റെ അതിലേക്ക് വന്ന് പെട്ടു എന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പൊ അങ്ങനെ സ്ഥിരം ചെയ്ത് ചെയ്ത് ഇപ്പൊ യൂട്യൂബ് ഓപ്പൺ ചെയ്തോ അല്ലെങ്കിൽ റീല് കണ്ടോ കുക്ക് ചെയ്ത് ഇപ്പൊ അങ്ങോട്ട് ശീലമായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ, ആ പ്രശ്നത്തെ പെട്ടവരാരെങ്കിലും ഉണ്ടോ?
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഇന്നും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന ഒരു സമയമാണ്. അപ്പൊ നിസ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു,
1: പുഴമീൻ ഏതെങ്കിലും,
0: അതായത് നിസയ്ക്കൊരു കാര്യം അറിയോ, ഊത്ത കേറുക എന്ന് പറഞ്ഞ
1: ഞങ്ങളുടെ വേറെ എന്തെങ്കിലും പേരുണ്ടാവും, ചാകര പോലത്തെ ഒരു സംഭവം അല്ലേ,
0: ചാകര പോലെ, അതായത് ഗംഭീരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത്
1: കുറേ മീനുകൾ വന്നു കയറും,
0: പുഴയുടെ കൈവഴികളുണ്ടല്ലോ, കൈവഴികളിലൂടെ പുഴയുടെ ഉള്ളിൽ നിന്നുള്ള മീനൊക്കെ
1: വന്നു കയറും,
0: വന്ന് പുറത്തേക്ക് വയലിലേക്കും ഒക്കെ വന്ന് ചാടിക്കയറും.
1: ഓക്കെ,
0: അതിനെയാണ് ഊത്ത കയറുക എന്ന് പറയുന്നത്. അപ്പൊ ഊത്ത കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു മീൻ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഇവിടെ തൂളി എന്നാണ്
1: മീനാണോ,
0: അല്ലല്ല വലിയ മീൻ,
1: വലിയ മീൻ.
0: എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും പല പേരിലാണ് ആ മീൻ അറിയപ്പെടുന്നത്. അപ്പൊ ആ മീൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അതിന് ഫ്രൈ ചെയ്യാൻ വെച്ചു എന്ന് വിചാരിച്ചോ, അതിലേക്ക് അധികം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം അതിൽ നിന്ന് തന്നെ
1: എണ്ണയുണ്ട്,
0: എണ്ണ
1: പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്,
0: നെയ്യ പോലെ
1: അത്രയുണ്ട്.
0: അതുപോലെ തന്നെ വേറൊരു ഫിഷാണ് മഞ്ഞക്കൂരി,
1: മഞ്ഞക്കൂരി നമുക്ക് വേറെന്തോ പേരാ പറയുന്നത്,
0: മഞ്ഞക്കൂരി
1: തന്നെയാണോ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഭവത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാല് പരല് മുള കിട്ടത്.
1: പരല് കേൾക്കുമ്പോ തന്നെ സുഖമുള്ള പേരല്ലേ. അപ്പൊ പരല് വിശേഷത്തിലേക്ക്
0: ഞങ്ങൾ വരുന്നതായിരിക്കും,
1: വെയിറ്റ് ചെയ്തോളൂ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: എന്നാ മുളകിട്ടതാ?
2: അതായത് പരല് മുളകിട്ടത്, ശരിയല്ലേ?
1: അതെ. അപ്പൊ എന്ത് പരല് വേണം എന്നുള്ളതാണ്. അതായത് ഈ പുഴമീൻ ഒരു ഭയങ്കര ആഗ്രഹം നിസ പറഞ്ഞിരുന്നു, പുഴമീനെ കുറിച്ച് പറയണം, പുഴമീനുകളെ കുറിച്ച് പറയണം. കാരണം ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ ലാഞ്ചന ഇവിടെ ഖത്തറിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് വന്നത്. അപ്പൊ കുറെ പരലുകളുടെ പേര് ഞാൻ വരട്ടെ. കണ്ണൻ പരല്, അതിന്റെ വശം കണ്ണൻ തള്ളിയിരിക്കുന്ന പരല്, വെണ്ണപ്പരല്,
2: വെണ്ണപ്പരല്
1: അതിന്റെ കളറിന്റെ ഒരു പ്രത്യേകത
2: കൊണ്ട്.
1: ഇനി മറ്റൊരു പേര്, പരലിന്റെ പേര് പറയട്ടെ, പുല്ലൻ.
2: അങ്ങനെ ഒരു പരലുണ്ട്,
1: പുല്ലൻ.
2: അതിന് പരലെന്ന്
1: മാത്രം, അത് കുറച്ചുകൂടി വലിയ മീനാണ്. അപ്പൊ ഇതെല്ലാം ഇതിൽ പെടുന്ന, വർഗത്തിൽ പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇനിയിപ്പോ ഏത് പരലാണെങ്കിലും ശരി, നമ്മള് മുളകിടാനായിട്ട് പോവാണ്. പരൽ എന്ന് പറഞ്ഞാല് ചിതമ്പലുള്ള മീനാണ്.
2: അപ്പൊ അതെല്ലാം വൃത്തിയാക്കി,
1: നന്നായിട്ട് വൃത്തിയാക്കി, ഒരു നമ്മുടെ ഇത്രയൊക്കെ ഉള്ള കൈയുടെ വിരലിന്റെ വലിപ്പമുള്ള പരലുകളായിരിക്കും കിട്ടുക. അപ്പൊ അതിനൊക്കെ വൃത്തിയാക്കിയിട്ടെടുത്ത്, ഇത് വറുത്താലും ഒടുക്കത്തെ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇതിനെ മുളകുചാറുണ്ടാക്കാനായിട്ട് പോവാണ്. അത് വൃത്തിയാക്കി വെക്കുന്നു. അതിനൊക്കെ ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് അത് തിരുമ്മി വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു മൺചട്ടി, നോട്ട് ദ പോയിന്റ്,
2: മൺചട്ടി,
1: മൺചട്ടിയില് എണ്ണ ചൂടായതിനു ശേഷം ഉലുവ, കടുക് രണ്ടും പൊട്ടിക്കുന്നു, കുറച്ച് വേപ്പില ഇടുന്നു. അതിനുശേഷം കുഞ്ഞുള്ളി, കുഞ്ഞുള്ളി ഒരുപാട് കുഞ്ഞിതാക്കണ്ട, ഒരു കുഞ്ഞുള്ളിയൊക്കെ ഒരു 3 പീസാക്കിയിട്ടൊക്കെ ഇടുന്നു. അങ്ങനെ കുറച്ച് കുഞ്ഞുള്ളി അത് ചേർത്ത് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിടുന്നു. പിന്നെ പച്ചമുളക് കീറിയിടണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് മഞ്ഞപ്പൊടി അതിലേക്കും ചേർക്കണം. അത് പരല് ചേർത്ത മഞ്ഞപ്പൊടിയുടെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നു. മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, അതെന്തിനാന്ന് വെച്ചാൽ ആ പൊടിക്ക്, ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പിന്
2: വേണ്ടി,
1: കടുപ്പം കിട്ടാൻ വേണ്ടി. അങ്ങനെ മല്ലിപ്പൊടിയും ചേർത്തതിനു ശേഷം അത് ഇറക്കി മിക്സാക്കി, അതിനൊരു പ്രത്യേക മണമൊക്കെ, അതിന്റെ എല്ലാ പച്ചമണവും വന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ ചൂടുവെള്ളം, കുടംപുളി തന്നെ
2: വേണം,
1: കുടംപുളി പിഴിഞ്ഞ ചൂടുവെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരൽ കുട്ടന്മാരെ
2: എടുത്തിടുന്നു.
1: ഓക്കെ, തൊണ്ടയിൽ കിച്ച് കിച്ച്. അതിനുശേഷം അത് തിളച്ച് തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് ഒരു 10 തിളച്ചാൽ മതി,
2: പെട്ടെന്ന് വേഗം.
1: അതിനുശേഷം അത് മൂടി വെക്കുന്നു. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ
2: ഒഴിക്കുന്നു,
1: കുറച്ച് കറിവേപ്പിലയും അതിന്റെ മുകളിലേക്ക് വിതറിയിട്ട് അതെ ഒരു മണത്തിന് മൂടി വെക്കുന്നു. വേണമെങ്കിൽ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഒരു നുള്ള് കായപ്പൊടി കൂടി അതിലേക്കൊക്കെ ചേർത്തിടും.
2: ഓക്കെ,
1: അതിനുശേഷം എന്റെ പൊന്നു നിസ, അതിന്റെ പവിത്രത നഷ്ടപ്പെടാതെ നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കുക.
2: അടിപൊളി കേട്ടോ, കഴിക്കാൻ ശരിക്കും തോന്നി. പോയി കേട്ട് കഴിഞ്ഞ സമയത്ത് അതിങ്ങനെ തിളക്കുന്ന എന്റെ മനസ്സിലേക്ക് വന്നു. അതിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക്, മൂടി തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തിളക്കുമല്ലോ. അത്
1: വേറെ ഒന്നും വേണ്ട, നല്ല ചൂട് ചോറ് ഒരു 2-3 പരല് കുറച്ച് ആ മുളക് ചാറും കൂടെ ഒന്ന് ചേർത്ത് ഒഴിച്ചിട്ട്.
2: അപ്പൊ നിങ്ങൾ ഇന്ന് മീൻകറി കൂട്ടി ചോറുണ്ണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഹോം ഡെലിവറി
1: ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. ഇനി അതിമനോഹരമായിട്ടുള്ള മാറ്റിനി ക്ലാസിക്കിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ടാറ്റാ.

0: ബനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
4: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
6: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
8: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
7: അപ്പൊ കാർ?
8: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
9: 1020 km കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
10: മാറ്റിനി ക്ലാസിക്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീറ്റ് ജെഇ കോച്ചിംഗ് സി ബി എസ് ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123
5: മാറ്റിനി ക്ലാസിക്സ്

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Rebook your jewelry at Kalyan.

0: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളുമായിട്ട്, അതായത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയും ദിസയും എത്തിയിരിക്കുന്ന സമയമാണ്. വെൽക്കം ടു റേഡിയോ സുനോ 91.7 FM.
1: അതെ, ഈ ഒരു മണിക്കൂർ നമ്മള് ലാലേട്ടൻ അതിഥി വേഷങ്ങൾ മാത്രം സംസാരിക്കാൻ പോകുന്ന ഒരു ടൈമാണ്.
0: ഉറപ്പായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മാത്യുവിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ബീജം കേൾക്കുമ്പോ തന്നെ ആ ഒരു ഫസ്റ്റ് ജയിലറിൽ എന്ത് ഗൂസ്ബംസ് മൊമെന്റ് ആയിരുന്നു.
1: അപ്പൊ സെക്കൻഡിൽ എന്താവും അറിയാനായിട്ട് ഭയങ്കര, എനിക്ക് നാളെ ഫോണൊന്നും രാവിലെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്.
0: വളരെ നല്ലൊരു കാര്യമായിരിക്കും.
1: നമ്മള് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് വൈകിട്ടാണ്, അപ്പൊ അതുകൊണ്ട്
0: എനിക്ക് നിസനെ തീരെ വിശ്വാസം. നിസ എന്ത് ചെയ്യുന്ന അറിയോ, ഏത് സിനിമ ഇറങ്ങോ
1: ക്യൂരിയസ്
0: പോയിട്ട് ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് വായിക്കും,
1: വായിച്ച് പഠിക്കും ഞാൻ.
0: എന്നിട്ട് അവസാനം ക്ലൈമാക്സ് വരെ അറിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടാ വന്നിരുന്ന് കാണുക. എനിക്ക് തീരെ ഇഷ്ടമില്ല.
1: എനിക്ക് പക്ഷെ എനിക്ക് വായിക്കണം, എനിക്ക് അറിയണം എന്താണ് സംഭവിക്കുന്നത്, എന്താണെന്നുള്ള ഒരു അപ്ഡേറ്റ് അറിയാൻ ഭയങ്കര അനാവശ്യ കൗതുക.
0: ഓക്കേ, പക്ഷെ കാണുന്ന ടൈമിൽ അപ്പൊ പിന്നെ അതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ വരില്ല.
1: ക്ലൈമാക്സ് വരെ ഞാൻ വായിച്ചു പോകത്തില്ല, ജസ്റ്റ് ഒരു പെരിഫറൽ റീഡിംഗ് നടത്തും.
0: അല്ലാത്തൊരു കാര്യം,
1: പ്രത്യേകതരം ചെയ്താണ്
0: അത്. ഞാനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹരം കയറി കഴിഞ്ഞാൽ, അതായത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടൂലേ,
1: പിന്നെ
0: അതിലേക്ക് പോകുന്നത്.
1: അതുകൊണ്ട്
0: ഞാൻ അതിലേക്ക് പിന്നെ പോകും.
1: പിന്നെ എനിക്ക് കാണുന്ന സമയത്ത് ഇന്നയാളുണ്ടല്ലേ, അപ്പൊ ഇന്നയാളുടെ വർക്ക് അതൊക്കെ ഞാൻ ചിലപ്പോൾ നോക്കും, നേരത്തെ നോക്കി വെക്കും. ഓ, ഇന്നയാള് ഡയറക്ഷൻ അല്ല, ഇന്നയാള് സിനിമാറ്റോഗ്രഫി, ഇന്നയാള് ഇത്, അതൊക്കെ ചിലപ്പോൾ നേരത്തെ നോക്കി വെക്കാറുണ്ട്.
0: എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല, നേരെ തിരിച്ചേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ സിനിമ ഈ പറഞ്ഞ പോലെ കണ്ടതിന് ശേഷം പിന്നെ പോയി നോക്കിയിട്ടുള്ളതും ഈ പറഞ്ഞ വലിയ വലിയ പൊന്നിയൻ സെൽവനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ഞാൻ ആ കഥയൊക്കെ തപ്പിപ്പോയിട്ടുണ്ട്.
1: എന്താണ് റിയൽ സ്റ്റോറി? അതൊക്കെ നമ്മൾ ചില ഡോക്യുമെന്ററീസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ,
0: അതെ അതെ,
1: ഓ ഇതാ ഇന്ന ആളായിരുന്നു അല്ലേ, ഓക്കെ ഓക്കെ, ഇന്ന വർക്കായിരുന്നു.
0: ഞാൻ അത് കൂടുതലും കഴിഞ്ഞ ദിവസം പറയുന്നത് അനുസരിച്ച് മുസാഫർ കഫേ കണ്ടിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ
1: ബുക്കിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിപ്പോ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ലാലേട്ടന്റെ ക്യാമിയോ വേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്.
0: അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലാലേട്ടൻ അങ്ങനത്തെ ഒരു വേഷം ഏത് സിനിമയിലാണ്, അത് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. ക്യാമിയോ വേഷങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000091.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: You are listening to Radio Suno 91.7 FM.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: Hi, I'm Rijisha Vijayan.
5: You're listening to
4: Radio Suno 91.7 FM. Kate Kate Kotuda.
6: This is only on
5: Radio Suno 91.7 FM.
6: Brought to you by
7: Safari, world class shopping experience, Doha, Qatar, and
8: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase free cash vouchers.
4: ക്യാമിയോ വേഷങ്ങളിൽ എത്തിയിട്ടുള്ള മോഹൻലാൽ ക്യാമിയോ വേഷങ്ങളിൽ എത്തിയിട്ടുള്ള ചിത്രം
9: ലാലേട്ടൻ എത്തിയ സിനിമകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിഥി വേഷങ്ങളിൽ എത്തിയ സിനിമകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിനിമ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അതിലെ ഒരു ചെറിയ ഓഡിയോ ഞങ്ങൾ ഇപ്പൊ കേൾപ്പിക്കാം.
10: ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ, പേര് മോഹൻലാൽ.
4: ഇത് കേട്ടാൽ ആർക്കാറിയാത്ത
9: എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ?
4: അതെ അതെ, ഉറപ്പായിട്ട്. അപ്പൊ ഈ ഒരു സിനിമ ഏതാണെന്ന് പറയൂ. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാമിയോസ് വന്നതിൽ തന്നെ ഒന്ന് ഇതാണ്, ഒന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയും വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലതൊക്കെ നമുക്ക് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ടാവില്ല, ഓ ഇതിലും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാനും നിസയും കൂടി പറയായിരുന്നു, ഒപ്പം സിനിമയുടെ ഹിന്ദിയിൽ
9: ലാലേട്ടൻ
4: ഇപ്പൊ ലാസ്റ്റ് ക്യാമിയോ ചെയ്തല്ലോ.
9: അത് ഗംഭീരമായിരുന്നു. അത് റീല് കണ്ടിട്ട് എനിക്കൊരു ചെറിയ പോർഷൻ നമ്മൾ കണ്ടത്.
4: അതെ,
9: പക്ഷെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച ഒരു ചെറിയ റീലാണെങ്കിലും
4: കണ്ടിട്ടുണ്ടായിരുന്നു.
9: അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സമറിൻ ബദൽഹേമും ഈ പറഞ്ഞ പോലെ ആ നിരഞ്ജൻ എന്നുള്ള കഥാപാത്രത്തെ കുറിച്ച് എല്ലാരും മെസ്സേജിൽ പറയുന്നുണ്ട്.
4: ഉറപ്പായിട്ടും
9: അതിന്റെ സ്റ്റോറിയും നമ്മൾ ഷെയർ ചെയ്യാം.

0: ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: കുറച്ചു മുൻപ് ചോദിച്ചത് വളരെ സിമ്പിൾ ആയിന്ന് അറിയാം. കാരണം ലാലേട്ടന്റെ ക്യാമിയോ റോൾസ് ഏതൊക്കെ സിനിമകളിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫേവറേറ്റ് ഉണ്ട്. അതിൽ തന്നെ ഒന്നാണ് കുറച്ചു മുൻപ് നമ്മള് ചെറിയൊരു ഓഡിയോയിലൂടെ ചോദിച്ച ചോദ്യം, മനു അങ്കിൾ.
1: അതെ, എല്ലാരും അത് പറഞ്ഞു, പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകമായിട്ട് പിന്നെ അതുപോലെ സമ്മർ ഇൻ ബെത്ലഹേം ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പിന്നെ പലരുടെയും ഇഷ്ടപ്പെട്ടൊരു പേരാണ് ഈ നിരഞ്ജൻ എന്ന് പറയുന്ന പേര്. ഒരു ഭയങ്കര ഇഷ്ടമുള്ള പേരായിട്ട് പിന്നീട് അത് മാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ആ ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ് ഡെലിവറിയും ഒക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്.

0: അഭിരാമി ജീവിക്കണം. ഒരുപാട് നാൾ, ഒരുപാട് കാലം ജീവിച്ചു വേണം എന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ. പക്ഷേ അത് നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. ആ തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും ഭൂമിയിൽ ബാക്കിയുണ്ടാവരുത്.
1: അപ്പൊ ഈ പറഞ്ഞ ഒരു നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എങ്ങനെ ലാലീട്ടനിലേക്ക് എത്തി എന്നൊരു വേദിയിൽ വെച്ചിട്ട് സിബി മലയലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഒരു മറുപടിയുണ്ട്.
2: എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്, അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം. ഈ രണ്ടുപേരിലും മോഡൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നു. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു, രഞ്ജനീകാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാലു ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നത്, ഞാനെന്താ നിങ്ങളുടെ സിനിമയിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. രണ്ടു ദിവസമാണ് നമ്മളെ ചോദിച്ചത്.
1: അപ്പൊ ഇതുപോലെ ഡിലീറ്റഡ് സീൻസിൽ കുറെയൊക്കെ ലാലേട്ടന്റെ ഇനിയും സീനുകൾ ഉണ്ടായിരുന്നു. അവര് പക്ഷെ അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്ന വേർഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
3: ഓക്കെ, ഏതൊക്കെ വേർഷൻ വന്നു കഴിഞ്ഞാലും നിരഞ്ജൻ, എനിക്കൊന്നും ആ സമയത്ത് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ നിരഞ്ജൻ എന്നുള്ള ക്യാരക്ടർ വെച്ചിട്ട് വേറൊരു സിനിമ ചെയ്യാമോ,
1: അവരുടെ ബാക്ക് സ്റ്റോറി,
3: അവരുടെ സ്റ്റോറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറെ കമന്റുകളൊക്കെ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു കഥാപാത്രത്തോടുള്ള ഒരു സ്നേഹം കുറച്ച് സമയമുള്ള, എത്ര സമയം ഉണ്ടായിരിക്കും ആ സിനിമയിൽ
1: അല്ലെ,
3: കുറച്ച് സമയം കൊണ്ട് നമ്മളുടെ മനസ്സ് കീഴടക്കിയ ഒരു കഥാപാത്രമാണ് നിരഞ്ജൻ. അതുപോലെ മറ്റൊരു ലാലേട്ടന്റെ ഒരു ക്യാമിയോ ക്യാരക്ടർ ഉണ്ട്, ടെലിഫോൺ അങ്കിൾ. ടെലിഫോൺ അങ്കിൾ, അത് ഏത് സിനിമ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഏത് സിനിമയിലേതാണ് ലാലേട്ടന്റെ ആ ഒരു ക്യാമിയോ വേഷം?
1: വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917 ലേക്ക്.

0: ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഈ ഒരു ക്യാരക്ടർ ഏത് സിനിമയിലെയാണെന്ന്. വെൽക്കം ബാക്ക് മാറ്റിനി മാഷപ്പിൽ. ഇന്ന് അഷ്ടമിയും നിസയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ക്യാമിയോ വേഷങ്ങളെ കുറിച്ചിട്ടാണ്.
1: സ്പെഷ്യൽ ലാലേട്ടൻ സ്പെഷ്യൽ മാറ്റിനി മാഷപ്പാണ്, എം എം മാഷപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചു, ടെലിഫോൺ അങ്കിൾ ലാലേട്ടൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഏത് സിനിമയിലാണ്, അതൊരു അതിഥി വേഷമായിരുന്നു, ഏത് മൂവിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉത്തരം പറഞ്ഞു. അപ്പൊ ആ സിനിമയെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കായിരുന്നു.
0: ഒപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് സ്വന്തം സിജിൽ. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ടെലിഫോൺ അങ്കിളിനെ ആരും മറക്കൂല.
2: ഇല്ല, ടെലിഫോൺ അങ്കിളിനെ ആരും മറക്കൂല. അത് നല്ലൊരു നല്ലൊരു പാടാണ്.
1: ആ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: എനിക്ക് അങ്ങനെ പറയാന്ന് വെച്ചാല് കൂടുതലായിട്ട് അറിയില്ല. അപ്പോ ആ ഒരു ഫോൺ വിളിയിലേക്ക് കൂടെ ആ ഒരു സിനിമ ഫുള്ള് പോകുന്നത് പുള്ളിന്റെ വോയിസ് ഓവർ വെച്ചിട്ടാണ് ഫുള്ള് പോകുന്നത്,
1: പക്ഷേ
2: ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോ ലാസ്റ്റ് ഇങ്ങനെ ഇടക്ക് കാണിക്കുന്നുണ്ട്, ലാലേട്ട കാണിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ ഇവരെ കണ്ടുമുട്ടലുകള് ലാസ്റ്റത്തെ ഒരു ക്ലൈമാക്സിലാണ് ഇവര്
1: മീറ്റ്
2: ചെയ്യുന്നത്. ആ ഒരു കുട്ടിയും
1: കുട്ടിയാണ് ഈ ഒരു ആളുമായിട്ട് കണക്ട് ആവുന്നത്,
2: തെറ്റിപ്പോയിട്ട് അങ്ങനെ വിളിക്കുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്.
0: കുറേ നാൾ മുമ്പ് കണ്ടോണ്ട് ഓർമ്മയിൽ
1: കുട്ടി വെയിറ്റ് ചെയ്യുന്നു,
2: ബർത്ത്ഡേ ഒക്കെ അവരുടെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുട്ടീന്റെ അമ്മ ആ ഒരു പുള്ളിനെ ഈ ഫോണിലേക്ക് കൂടെ കണ്ട രൂപം ഇങ്ങനെ ഒരു രൂപം മനസ്സിൽ വെച്ചിട്ട് അവര് വരക്കുന്നുണ്ട്, പുള്ളിന്റെ ഒരു ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ വരക്കുന്നുണ്ട് ആ ഒരു സാധനം. അതിന്റെ അകത്തുള്ള പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ അതിന്റെ പാട്ടാണ്, ആ ഒരു പാട്ടാണ് അതിന്റെ ഹൈലൈറ്റ് സാധനം.
1: എനിക്ക് മോഹൻ സിതാരയുടെ ഫസ്റ്റ് മ്യൂസിക് അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ
2: സിനിമയാണ്
1: ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന് പറയുന്ന മൂവി. ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്.
2: ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ക്ലൈമാക്സ്, ഭയങ്കര എന്നുകൊണ്ട് നമ്മള് ചെറുതായിട്ട് കരയിപ്പിക്കും. എന്നാലും ആ ഒരു കുട്ടീന്റെ ബർത്ത്ഡേക്ക് പുള്ളി ഗിഫ്റ്റ് കൊണ്ടുപോകുന്നതും അങ്ങനെയായിട്ടുള്ള ഒരു സംഭവമാണ് ഉള്ളത്.
0: ഒന്നുകൂടി കാണാൻ തോന്നുന്നു.
1: അതെ, ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഞാൻ മര്യാദയ്ക്കും കണ്ടിട്ടില്ല.
0: അതെ,
2: ഞാൻ പണ്ട് കണ്ടതാണ്, പിന്നെ ഇപ്പം ഇടക്കെന്തോ കണ്ടതാണ്, പിന്നെ അങ്ങനെ കറക്റ്റ് എനിക്ക്
1: ഓർമ്മയില്ല. ചെറിയൊരു ഓർമ്മ.
0: അതെ, ചെറിയൊരു ഓർമ്മ. എന്തായാലും ഈ ചില സിനിമകൾ വീണ്ടും ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്
1: ശരിക്കും നമ്മൾ
0: ശരിക്കും കാണണം കേട്ടോ ചില സിനിമകൾ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ സിനിമകൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാമിയോ വേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സിജിലിന്റെ ഫേവറേറ്റ് ക്യാമിയോ വേഷം ഏതാണെന്ന് ചോദിക്കാം ലാലേട്ടന്റെ. പക്ഷെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ സ്ഥിതിക്ക് ആ കരയിപ്പിക്കുന്ന പാട്ട് തന്നെ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.

0: This is
1: Radio Sunoo 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: Adi, ente birthday celebration enda chelavende?
4: Samsamindu mandi mandi.
5: Uff, aage seddaana mone.
6: Samsamindu oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം സംസം മന്തി ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ മന്തി മദ്ബി മദ്ഫൂഡ് മദ്ഗൂത്ത്
7: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
2: This is Matinee Masha. Only on
1: Radio Sunoo 91.7 FM.
2: Brought to you by
8: Safari, world-class shopping experience, Doha, Qatar.
2: And
9: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.

0: സർപ്രൈസ് 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
1: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
2: This is your playback singer Naveen Madhav.
3: You're listening to
2: Radio Sunova 91.7. Kettu kettu kuttu poda.
4: This is Matinee Masha, only on
3: Radio Sunova 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and.
5: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol Diamond and Precious Gem Jewelry purchase inodoppan nedu free cash vouchers.

0: ലാലേട്ടിന്റെ ചില കാമിയോ വേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഞങ്ങളിങ്ങനെ ചിന്തിക്കായിരുന്നു, ഏതാണ് ഇനി പറയാതെ വിട്ടുപോയ ഏതെങ്കിലും സിനിമകളുണ്ടോ എന്നൊക്കെ അല്ലേ.
1: അതെ, അങ്ങനെ നോക്കി വന്ന സമയത്താണ് രണ്ട് സിനിമകളിലൂടെ നമുക്ക് കിട്ടി. അപ്പണി വരുന്നുണ്ട്, അപ്പണി വായോ,
0: അപ്പണി വരൂ വരൂ പ്ലീസ്,
1: കടന്നു
2: വരൂ.
3: അല്ല, ഞാനിപ്പോഴും പറയാറുണ്ട് സുനോന്റെ ലോകം ഒന്ന് ചെരിഞ്ഞു, ചെറുതായിട്ട് ഒരു ഇടം തോളൊന്ന് ചെരിഞ്ഞു എന്ന് സംശയമുണ്ട്.
1: രണ്ടു ദിവസത്തേക്ക് ഒന്ന് ചെരിയേ,
0: കുറച്ച് അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. ഞങ്ങളിങ്ങനെ ലാലേട്ടന്റെ ക്യാമിയോ വേഷങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ ക്യാമിയോ വേഷം ഏതാണ്
3: നോക്കുകയാണെങ്കിൽ? ആദ്യം ഓർമ്മ വരുന്നത് പെരുവണ്ണാവരത്തെ മൂവിയാണ് ആദ്യം ഓർമ്മ വരുന്നത്. പിന്നെ ക്യാമിയോ വരുന്ന ഏതാ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടമല്ലേ?
2: എല്ലാം ഇഷ്ടമല്ലേ?
1: അപ്പൊ രണ്ട് സിനിമകളുടെ സിജില് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഏതൊക്കെ സിനിമകളാണ് പറയാനായിട്ടുള്ളത്?
4: ഇനിയുള്ളത് ആദ്യം നമ്മളെ തുടക്കും.
0: തുടക്കും,
4: അതെ അതെ. അതിനകത്ത് രണ്ടാളും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമിയോ ആണ്. പക്ഷേ തുടക്കത്തിൽ പിന്നെ ഒരു
0: രക്ഷില്ലാത്ത
4: ആദ്യം ജസ്റ്റ് ചെറിയൊരു ഹോട്ടൽ സീനില് നമ്മളങ്ങനെ കടന്നു പോകുക ഒരു സാധനമേ ഉള്ളൂ. പിന്നെ തുടക്കത്തിൽ എന്ന് വെച്ചാൽ നമ്മള്
0: അതിലും ഹോട്ടലിൽ തന്നെ വരുന്നു, രണ്ടിലും ഹോട്ടലിലാണ്. ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് വന്ന്, പക്ഷെ മറ്റേ ഫൈറ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റും ഉണ്ട്.
4: തുടക്കത്തിൽ ഭയങ്കര രസമായിട്ട് വരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് വരുന്നത്. അതായത് ഒരു മാസമല്ല, പക്ഷെ വന്നിട്ട് ഒരു ചെറിയ മാസം കാണിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരുന്നുണ്ട്.
0: ഞാൻ മറ്റേ ഇപ്പൊ ഭക്ഷണം ചോദിക്കാൻ വേണ്ടി ഒരാളിപ്പോ വരുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലാലേട്ടൻ വരുന്നു. അതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്താണ് നമ്മൾ കുറച്ചു മുൻപ് നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച അവസാനം ആ സിനിമ തന്നെ സ്വന്തം പേരിലേക്ക് എടുത്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: കായംകുളം കൊച്ചുണ്ണി എന്നുള്ള മൂവി കണ്ടവർക്കറിയാം, തീർച്ചയായിട്ടും ലാലേട്ടൻ അതിനകത്ത് ഇത്തിക്കര പക്കി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പറയേണ്ട ആവശ്യമില്ല, ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഏരിയ ലാലേട്ടൻ കൊണ്ടുപോകും. കാരണം ആ ഒരു സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഇത്തിക്കര പക്കി വന്നു കഴിയുമ്പോ ഇനി ഇപ്പൊ വന്നല്ലോ, സെറ്റാണല്ലോ.
4: സിനിമയുടെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് പടം ഭയങ്കര നോർമലായിട്ട് ഷൂട്ടൊക്കെ പോകുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോ റോഷൻ ആൻഡ്രൂസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. പുള്ളീന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് പിറ്റേന്ന് ആകുമ്പോഴത്തേക്കില്
1: സംഭവം. ഇങ്ങനെ കുറേയധികം സിനിമകളുണ്ട് നമ്മുടെ മനസ്സിൽ.
4: പിന്നെ ഒരു ചെറിയൊരു നമ്മുടെ സാഗർ ലക്ഷാക്കിയിൽ തന്നെ ആദ്യം പ്രണവും ലാലേട്ടൻ കൂടി ലാസ്റ്റ് പാട്ടില് ഒരു ചെറിയൊരു നോട്ടം ഒരു സാധനം പോകുന്നുണ്ട്.
0: അത്
4: ആളുടെ
1: ക്യാമിയാണ്. ഇനിയും സിനിമകൾ ഉണ്ടാകാം, മനസ്സിലാക്കി വരുന്ന സിനിമകൾ നിങ്ങൾക്ക് പറയാം.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറഞ്ഞോളൂ. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇനിയും വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്, അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.
7: Tamil Fresh.
8: Puttam Pudu Tamil Paadal.
9: Tamil Fresh Song of the Hour.
10: Fresh, fresh.

0: ലാലേട്ടന്റെ ക്യാമിയോ ഫിലിംസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമയെ കുറിച്ചും കൂടി പറയാനായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോ കുറച്ചു പേരുടെ മനസ്സിൽ ഉള്ളൊരു ഒരു എൻട്രി ആയിരിക്കും, ലാലേട്ടന്റെ ഒരു എൻട്രി ആയിരിക്കും. ആ ഒരു ജംഗ്ഷനിലേക്ക് സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു കാറിൽ വരുന്ന ഒരു ഒരു സീനുണ്ട്, ഭയങ്കര രസമാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ.
1: അതെ, ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് രഞ്ജിത്താണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് രഞ്ജിത്ത് എഴുതിയ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്ത ഒരു സിനിമയാണ്. പക്ഷെ ഈ പറഞ്ഞാൽ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. സംവിധാനം കമലാണ് ആ മൂവി ഡയറക്ട് ചെയ്തിട്ടുള്ളത്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോ, നല്ല രസമാണ് കേട്ടോ. തുടക്കം മുതൽ അവസാനം വരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും.
0: അങ്ങനെ
1: ജയറാം പാർവതി അവരാണ് കോംബോ. പക്ഷെ ഭയങ്കര രസമാണ്. നാട്ടിൻപുറവും നാട്ടിൻപുറത്തെ കോമഡികളും നാട്ടിൻപുറത്തെ ലൈഫും ഒക്കെ കൂടിയുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിനിടയിലാണ് ഈ ക്ലൈമാക്സ് ആവുന്ന സമയത്താണ് ലാലേട്ടന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്.
0: അച്ചുവായിട്ടാണ് വരുന്നത് ലാലേട്ടൻ അതിനകത്ത്. എന്തായാലും ഈ ഒരു കഥാപാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തുന്നവരെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇത് ലാലേട്ടനായിരുന്നു എന്നുള്ളത്. അതൊരു ഇന്റർവ്യൂല് കമൽ സാറ് തന്നെ പറയുന്നുണ്ട്,
2: മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല, ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങള് സെറ്റില് കുറച്ചു പേർക്കല്ലാണ്ട് അത് ഞങ്ങള് പബ്ലിസിറ്റി ഉണ്ടാക്കില്ല.
3: ആരാണാവോ അച്ചു? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക അല്ലേ? എത്രയോ അച്ഛമാരുണ്ട്.
2: അന്ന് ആനയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ആനയുടെ ലേഖനൊക്കെ അവിടെ വന്നിരുന്നു, മോഹൻലാൽ അഭിനയിക്കണം പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അവരെ ചട്ടം കിട്ടി, ഒരു കാരണവശാലും ഈ ന്യൂസ് പുറത്തേക്ക് വരുത്തും, പുറത്തു പോയി കഴിഞ്ഞാൽ ഇനിയൊരു സിനിമയ്ക്ക് ഞങ്ങൾ മോഹൻലാലും സഹകരിക്കില്ല നിങ്ങളായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല എന്നുള്ളത്. പടം റിലീസ് ചെയ്തിട്ട് മോഹൻലാലിന്റെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് മോഹൻലാൽ ഫാൻസ് പോലും ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് സൈലൻസ് കണ്ടിട്ട് ആൾക്കാർ കൈയടിച്ചത്, ഈ മോഹൻലാൽ ഫാൻസ് കൈയടിച്ചു. കാരണം ലാലിന്റെ എൻട്രി അങ്ങനെയായിരുന്നു. ഇത് അത് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസമാണ് ഒരു പോസ്റ്റർ ഞങ്ങൾ അടിക്കുകയാണ് കേരളം മുഴുവൻ.
0: എന്തായാലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ
1: പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ക്യാമിയോ വേഷങ്ങൾ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും
1: ആ സിനിമകൾ ഞങ്ങൾ പറയാത്ത അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാത്ത സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും.
0: അതെന്തായാലും നിങ്ങളും മെസ്സേജ് അയച്ചോളൂ 5000917. നമുക്ക് നേരെ ഈ ഒരു സിനിമയിൽ തന്നെ ഒരു പാട്ടിലേക്ക് പോകും.
1: അതെ, നല്ലൊരു പാട്ടുണ്ട്, കതിരോല
0: കതിരോല
1: പാട്ടിലേക്ക്.

0: അങ്ങനെ നിരവധി ലാലേട്ടിന്റെ ക്യാമിയോ വേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പറഞ്ഞു. ഒരുപാട് പേര് നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളതും. കാരണം പറഞ്ഞാൽ തീരില്ല, ഇനിയും ഒരുപാടുണ്ടെന്ന് അറിയാം. ഈ ഒരു ജയിലറിലെ ആ ഒരു മാത്യുവിനെ കാണാനാണ് ഇനിയുള്ള ഒരു വെയിറ്റിംഗ്.
1: തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇനിയിപ്പോ ഇന്ന് വൈകി ഒരു വെളുപ്പിന് സമയത്തോടുകൂടി തന്നെ നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ ആ ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും മൂവി ഒരു ഗംഭീര ഹിറ്റായി മാറട്ടെ.
0: ഉറപ്പായിട്ടും ഇവിടെ രാത്രി ഏകദേശം 2 മണിക്കും 2:30-നൊക്കെയാണ് ഇവിടുത്തെ ഷോ ഉള്ളത്. നാട്ടിൽ എനിക്ക് കേരളത്തിൽ
1: 6 മണി
0: ഓക്കെ ഓക്കെ. ആൻഡ് തമിഴ്നാട്ടിൽ
1: 8:30 ആണ് കാണുന്നത്. AM ആണ് കാണുന്നത്.
0: കേരളം കത്തിയിരി തമിഴ്നാട്ടിലേക്ക്
1: പോവാന്ന് തോന്നുന്നുണ്ട്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
1: സംഭവം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂവി പ്രൊമോഷന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ തന്നെ കൊറേ എന്താ പറയാ കൊറേ കാര്യങ്ങൾ പറയാനുള്ള വിശേഷങ്ങൾ അവരിങ്ങനെ അവരുടെ ആ ഒരു പ്രൊമോഷൻ ഇവന്റിൽ പറയുന്നുണ്ട്. ഇപ്പം രജനി സാർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അനിരുദ്ധിന്റെ പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ.
0: എനിക്ക് മറ്റേ ഇത് ഇഷ്ടപ്പെട്ടു, ആ ഹുക്കുംന്റെ ഒരു സോഫ്റ്റ് വേർഷൻ
1: ആൾക്കാർ
0: പറയുന്നുണ്ടായിട്ടുള്ള ഹുക്കും.
1: അതെ, നമ്മൾ ഒരിക്കലും ഈ ഹുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ മാസല്ലേ, അപ്പൊ അനിരുദ്ധ അതിന്റെ ഒരു സോഫ്റ്റ് വേർഷൻ ചെയ്തിട്ടുണ്ട്.
0: ഇതിൽ ചെയ്താൽ ശരിയാവൂല, പിന്നെ ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് കീബോർഡിൽ ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹുക്കും, ആ ഒരു ഫീലാ തന്നത്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോട്ടൽ ഒരു ജയിലർ എഫക്റ്റിലേക്ക് ഇനി പോകാനായിട്ട് പോവാണ് എല്ലാവരും. ഇനി നാളെ മുതൽ വായിക്കാൻ ഞാൻ വീണ്ടും പറയാണ്, പോകരുത്,
1: വായിക്കരുത്,
0: ആരും ഇങ്ങോട്ട് വന്നിട്ട് കഥ പറയാൻ നിൽക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, എനിക്കത് കുറെ പേര് നാളെ ഓഫീസുകളിൽ ലീവ്
1: ആയിരിക്കും.
0: നാട്ടില് ലീവ് ചോദിച്ചു,
1: നാട്ടില് പലരും ഓൾറെഡി റീൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ബോസും ഞാനൊക്കെ ഒരുമിച്ച് പോവാണ് എന്നുള്ള റീലൊക്കെ ഇടുന്നുണ്ടായിരുന്നു.
0: ഉറപ്പായിട്ടും.
1: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സിനിമ കണ്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് ഹുക്കും തന്നെ കേട്ടാലോ.
0: ഹുക്കും കേട്ടിട്ട് തിരിച്ചു വരാം. അതിനോടൊപ്പം തന്നെ മറ്റു ചില വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.
2: ഹുക്കും ടൈഗർ കാ ഹുക്കും.

0: టైగర్ కా హుకుం. అర్థమైందా రాజా?
1: This is Radio Suno.
2: 91.7 FM.
1: Qatar's favorite radio station.
3: Third party insurance ne make a choice. Bima third party liability. 24 manikurum roadside assistance, towing and recovery, tire change, fuel delivery, battery boost, lockout support. Premium 4 thavanagalai pay cheya. Claims illengil 7% cashback um nedam. Accident undayal 3 divasam vare replacement car. Oru airport drop off, oru vehicle inspection transportation service um. Samadhanamayi irikku. Bima third party liability thiranjedukku. Terms and conditions apply. Call 800-786. WhatsApp 740-50555 or visit bima.com.qa.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ,
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
6: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.

0: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
1: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
0: അപ്പൊ കാർ,
1: നമ്മുടെ GS GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
2: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 129,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
3: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
4: This is Matine Masha. Only on
5: Radio Suno 91.7 FM.
4: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar.
4: And
7: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan needu free cash vouchers.

0: ഇന്നത്തെ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരാളുണ്ട്.
1: അതെ, നമുക്ക് പ്രിയപ്പെട്ട ഒരു നായികയാണ്. അപ്പൊ നായികയുടെ വിശേഷം പറയാൻ നമുക്ക് മാറ്റ്നി മാഷപ്പിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ.
0: അതെ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെ, ആ ഒരു ഡയലോഗ് സത്യം പറഞ്ഞു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് നന്ദനം സിനിമയിലൂടെ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അതുപോലെ എത്ര എത്ര സിനിമകൾ, എത്ര എത്ര ക്യാരക്ടേഴ്സ്. നവ്യ നായർ എന്ന് പറയുന്ന ഡാൻസർ കം ദ ആക്ട്രസ്, ആളുടെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാന്ന് വിചാരിക്കുന്നു.
1: ഓക്കെ, ഒരു ചെറിയ ഓഡിയോ നമ്മൾ കേൾപ്പിക്കാം. അത് ഏത് സിനിമയിലെ ഡയലോഗാന്ന് പറഞ്ഞാൽ മാത്രം മതി.
2: ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ?
0: വളരെ സിമ്പിൾ ആണ്.
1: അതെ,
0: ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ വേഗം തന്നെ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. എനിക്ക് അതിലെ ഞാൻ
1: പറയുന്നില്ല, സോറി,
0: ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്
1: അറിയാതെ വന്നുപോയതാണ് ഗൈസ്.
0: അതെ,
1: അപ്പൊ നിങ്ങൾക്ക് എളുപ്പാവണ്ടേ, ആരും കഷ്ടപ്പെടാൻ
0: അതുകൊണ്ടാണ് ഞാനും പറയാൻ വന്നത്. ഇംഗ്ലീഷ് എന്നായിരുന്നു, പിന്നെ വിഴുങ്ങി അപ്പോഴത്തേക്ക് ഉടനെ
1: പ്രോത്സാഹിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിച്ച് അപ്പം പറഞ്ഞോളൂ.
0: 5000997 ലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by
5: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
6: Powered by
7: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hi, this is Shweta Menon. You're listening to Radio Suno. Kattande favorite radio station. Kettu kettu kuttu kuda.
1: This is Matine Masha. Only on
0: Radio Suno 91.7 FM.
1: Brought to you by
11: Safari, world-class shopping experience, Doha, Qatar.
1: And
12: it's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
3: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
4: Head of the R.
5: In the art of Podumakulanda.

0: നവ്യ നായരിന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും നവ്യ നായർ ദിലീപ് കോമ്പിനേഷൻ ഭയങ്കര രസം.
1: അതെ, പട്ടണത്തിൽ സുന്ദരൻ, അങ്ങനെ കുറെ കുറെ സിനിമകളുണ്ട്. കല്യാണരാമനുണ്ട്,
0: അതെ അതെ,
1: അങ്ങനെ ഒത്തിരി സിനിമകൾ നമുക്ക് എടുത്തു പറയാൻ. ഇപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ള സിനിമാനെ നമ്മളെ ചിരിപ്പിച്ച എന്തുമാത്രം രസമുള്ള, എത്ര ഏക്കർ ആയിരുന്നു അത്? മറന്നു, 100 ആണോ? അല്ല,
0: അയ്യോ, എത്ര ഏക്കർ ആയിരുന്നു?
1: എത്ര ഏക്കർ ആയിരുന്നു? ഞാൻ അത് ചോദ്യമായിട്ട് ചോദിക്കണമെന്ന്
0: വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
1: ഒരേ മിനിറ്റ്, അത് പെട്ടെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കട്ടെ.
0: എന്തായാലും പാണ്ടിപ്പണയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്കതില് പ്രകാശ് രാജിന്റെ ക്യാരക്ടർ ആണെങ്കിലും ഇവർ രണ്ടുപേരാണെങ്കിലും അതിനോടൊപ്പം തന്നെ
1: വിചാരം ഞാൻ പെട്ടെന്ന് ഓർമ്മയെന്ന് പറഞ്ഞു കേട്ടോ.
0: ഓക്കെ, അങ്ങനെ ഓക്കെ, നോക്കിക്കോളൂ. എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പാണ്ടിപ്പടയാണ് റൈറ്റ് ആൻസർ. ആൻഡ് അതിനോടൊപ്പം തന്നെ നമ്മുടെ നവ്യയുടെ മറ്റ് ചില ഇഷ്ടമുള്ള സിനിമകളെ കുറിച്ചിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഇതിലെ പാട്ടുകൾ എടുത്ത് പറയണം, സുരേഷ് പീറ്റേഴ്സിന്റെ
1: പാട്ടുകളാണ്
0: എല്ലാം ഭയങ്കര രസമായിട്ടുള്ള
1: സിനിമയ്ക്ക് കൂടുതൽ ഭയങ്കര ഒരു ഭംഗി കൊടുക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നവ്യയുടെ ഡബ്ബിങ്, നവ്യ ആദ്യ സിനിമ മുതൽ ഡബ്ബ് ചെയ്ത ഒരാളെ എല്ലാ നടിമാരും അങ്ങനെ ചെയ്തിട്ടില്ല. നവ്യയുടെ ആദ്യ സിനിമ മുതല് ഇഷ്ടം മുതല് നവ്യ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിബി മലയില് ആ സിനിമയുടെ ഡബിങ് സമയത്ത് ചോദിക്കുന്നുണ്ട്, ഡബ് ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ധന്യ എന്നാണ് ആ സമയത്ത്, റിയൽ നെയിം ധന്യ എന്നാണല്ലോ. അപ്പൊ ധന്യ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആള് പറയുന്നുണ്ട് ആദ്യം അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വേണോന്നുള്ള ചിന്തയിലായിരുന്നു, പിന്നീട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തില് അവർ ഡബ് ചെയ്യിപ്പിച്ചു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നവ്യയുടെ ശബ്ദം നമുക്കറിയാം. നവ്യ ചെയ്ത കഥാപാത്രങ്ങളുടെ സൗണ്ട് ഒക്കെ തന്നെ നവ്യ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ നായികമാര് ആ ഒരു കഥാപാത്രം, ആ ഒരു ശബ്ദം ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഇതായിട്ട് മാറുക. അപ്പൊ അതില് നവ്യക്ക് ഒരു നല്ല കൈഡി കൂടി നമ്മൾ പറയുന്നു.
0: ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കാൻ പല പല ചിത്രങ്ങൾ,
1: ട്രോളുകളിലൊക്കെ സ്വയം ട്രോളാനും അല്ലെങ്കിൽ ട്രോളുകൾ പറയാനും ഒന്നും ഒരു മടിയില്ല.
0: ആള് ഭയങ്കര ഒപ്പടായിട്ടാണ് പറയാറുള്ളത്. എന്തായാലും ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയം ഞങ്ങൾ ആക്ച്വലി എവിടെയും പോകുന്നില്ല, ഇന്ന് ചില സ്പെഷ്യൽ അതിഥികളൊക്കെ വരാനായിട്ടുണ്ട്.
1: അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഓർത്തു, നവ്യയുടെ വിശേഷം പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യമാണ്. ജയിലർ 2 നമ്മൾ വെയിറ്റിംഗ് ആണല്ലോ. ജയിലർ 2 വേണ്ടി നമ്മൾ കാത്തുകാത്തിരിക്കുന്ന സമയത്ത് കുറെ റീല് കണ്ടു കേട്ടോ. നിങ്ങൾ ശരിക്കും ഒന്ന് ഇതൊന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ, ജയിലർ എന്നുള്ള ഒറ്റ സിനിമ മാത്രമാണ് അവിടെ കിടക്കുന്നത്, ഒരു സിനിമ അപ്പുറത്തില്ലേ? ധ്യാന്റെ ജയിലറിന്റെ റീ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ റീല് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് ശരിയാണെന്ന് എനിക്ക് അറിയില്ല, റീല് കണ്ടതാണ് കേട്ടോ. അതായത് ധ്യാന്റെ ജയിലർ എന്നുള്ള മൂവിയുടെ ആ സമയത്ത് ജയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീ റിലീസ് എന്ന് പറഞ്ഞിട്ട് കുറെ പേജില് കണ്ടു കേട്ടോ. എന്നാലും ജസ്റ്റ് ഒരു കൗതുകത്തിന്റെ പുറത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: ഓക്കെ,
1: അപ്പൊ എന്നാലും നമുക്ക് വിശേഷങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ. മാഡ്നി മാഷപ്പിലെ
0: ഇവിടെ സിനിമാ വിശേഷങ്ങളെ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ.

0: ജസ്റ്റ് ചില ഈ പറഞ്ഞ പോലെ
1: ഈവനിംഗ്
0: വിശേഷങ്ങളും അതിഥികളും അവരുടെ പാട്ടും.
1: അപ്പൊ ഞാൻ പോകുന്നില്ലേ?
0: താങ്കൾ എവിടെ പോകാനെന്ന്? ഇന്ന് ഇവിടെ തന്നെ,
1: ഇന്ന് ഇവിടെ കൂടാം.
0: അതെ, ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5:06 കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ ഞങ്ങൾ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഇന്ന് ഇനി ഒരു സ്പെഷ്യൽ അതിഥിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അതിലേക്കൊക്കെ തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് ഈ പറഞ്ഞ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പുറത്തെ ഈ ഒരു സമയത്തെ കാഴ്ചകൾ മിസ്സാവുന്നുണ്ട്, എനിക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു വിഷമം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ലിസയോട് പറഞ്ഞു വാ നിസ നമുക്ക് താഴെ വരെ പോയി വെറുതെ ഒന്ന് നടന്നിട്ട് വരാം. 5 മണിക്ക് വീണ്ടും കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ വെറുതെ അവിടെ പോയി നടന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, എന്തിനാണെന്നറിയില്ല, വെറുതെ പോയപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറിൽ കുറേ പൂവൊക്കെ നിൽക്കുന്നു, അവിടെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് ഒരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ കുടിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇനി ചായ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ, വെറുതെ ഒന്ന് ഇറങ്ങി പുറത്തുനിന്ന് നടക്കാൻ പോയപ്പോൾ ഒരു സുഖം. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയും നല്ല രസമുള്ളൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരുന്ന ഒരു ചായക്ക് കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യാൻ നോക്കുക, കാരണം നമുക്ക് ആ ഒരു ചൂടൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു സമയം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എവിടെയാണ് എന്ത് ചെയ്യുന്നു ഏതൊരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് എനിക്കിനി അറിയേണ്ടത്. വേഗം തന്നെ മെസ്സേജ് അയച്ചോ 5000917-ലേക്ക്, 5000917-ലേക്കാണ് അയക്കേണ്ടത്. ഇവിടെ കുറച്ചധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. ശരിയാണ്, ബ്യൂട്ടിഫുൾ സ്കൈ എന്ന് പറഞ്ഞ എനിക്കൊരു ഫോട്ടോ വന്നു. ആൻഡ് ശബരിയുടെ ഓ ശബരി ബ്യൂട്ടിഫുൾ, ലൈക്ക് ലിറ്ററലി ബ്യൂട്ടിഫുൾ. ഓ എന്ത് രസമുണ്ട് ഫോട്ടോ കാണാൻ. ഇതൊക്കെ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ എല്ലാം എൻ്റെ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റിയത് എനിക്ക് നന്നായാണ്. ഇതിപ്പോൾ കുറച്ച് പണിയാണ് എല്ലാം എടുക്കുക. റിയാസയെ അതും പൊളിച്ചു, സൂപ്പർ സ്കൈ. ആൻഡ് സുദീപ്, എനിക്ക് സുദീപിനോട് സംസാരിക്കണ്ട, സുദീപ് പോയിക്കേ, ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിൽക്കണ്ട. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിക്കുന്ന ഫോട്ടോയൊക്കെ അയച്ചിട്ട് മനുഷ്യരെ ഒരു ആവശ്യമില്ലാണ്ട് വിഷമിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ ഷമീർ അടിപൊളി ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. എല്ലാവരുടെ വീഡിയോ ഒക്കെ തന്നെ മെസ്സേജ് ഞാൻ കണ്ടു. ഇനി എന്തായാലും നമുക്ക് തിരിച്ചു വരാം ആഫ്റ്റർ ദ പ്രേയർ ബ്രേക്ക്.
2: പുണ്യവചനങ്ങളിലൂടെ രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
4: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ
4: ആകാശമായവളെ
3: പാട്ടിൽ നിറയുന്ന പ്രണയം ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: Everyone, this is Arman Malik here.
9: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kutu Kudam.
10: You're listening to.
11: Joy Alukas 917 evenings presented by
12: Joy Alukasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
13: powered by
14: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruji ariyam call 4001707
15: and
16: Marza Hypermarket be fresh be you. Visit your nearest store today.

0: book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
1: Qatar, ready alle. Pocket kaliyaakade shopping polikam.
2: Ida magical figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
3: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
4: 917 evenings.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: നമുക്ക് നേരെ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. യെസ്, ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്കാണ്. 24 കാരറ്റ് ഗോൾഡ് 499.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 460.50 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 436.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 377 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. തിരിച്ചു വരുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ, നാളെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾ ആരും തന്നെ മോർണിംഗ് സവാരി കേൾക്കാനായിട്ട് മറക്കരുത്. കാരണം ഇ കൊമേഴ്സ് രംഗത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇ കൊമേഴ്സ് രംഗത്തേക്ക് ഇറങ്ങണം, ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് കറക്റ്റായി ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാനായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇ കൊമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അപ്പുണ്ണിയുടെ കൂടെയാണ് അഡ്രസ് ഗേറ്റ് വേയിൽ നിന്നും ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. സോ അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ 9:00 to 10:00 ആയിരിക്കും. സോ അതിൻ്റെ MT ആയിരിക്കും ജോയിൻ ചെയ്യുക. സോ ഡോണ്ട് ഫോർഗെറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആരും ഇനി കുറച്ച് നേരത്തേക്ക് റേഡിയോ മാറ്റരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ ഗസ്റ്റിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനും പറയാനുമായി ഖത്തറിലേക്ക് എത്തുന്നു എന്ന് കുറേ ദിവസമായി നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഒരു വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഹീ ഈസ് ഹിയർ.
1: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
2: ജാച്ചി മൂച്ചി പ്രസൻസ് ടീ ടൈം. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണെന്ന് അറിയാം. നമുക്ക് ഇന്നും ഒരു പാട്ടിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ക്ലൂ ഒക്കെ തന്നെ പറയാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഷഹബാസ് അമൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജാച്ചി മൂച്ചി പ്രസൻസ് ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്നുള്ള ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾ എടുക്കാനും ആരും മറക്കരുത്. ക്യൂ ടിക്കറ്റ്സിലാണ് ടിക്കറ്റ്സ് ഉള്ളത്. സ്നൂ സിറ്റിയിലുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിരിക്കുക. ഇപ്പോൾ എന്തായാലും നല്ല നല്ല ബ്യൂട്ടിഫുൾ മെസ്സേജസ്, നല്ല സ്കൈഡ് മെസ്സേജസ്, എനിക്ക് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെജ്മയിൽ ബ്ലോക്കിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അബൂബക്കറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സാവിദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെയാണ്. അബ്ദുൽ ജബ്ബാറിൻ്റെ ഫോട്ടോയും ഞാൻ കണ്ടു കേട്ടോ. അബ്ദുൽ ജബ്ബാർ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. റിസ്വാൻ ലത്തീഫിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓ ഓക്കെ, അടുത്തൊരു പാട്ട് ചോദിച്ചുകൊണ്ട് യെഷ്, ആ പാട്ടൊക്കെ ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂട്ടോ. ഇപ്പം നമുക്ക് നേരെ ചിത്രശേഷി പാടിയൊരു പാട്ട് കേട്ടു വരാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
2: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
1: അപ്പൊ കാർ,
2: നമ്മുടെ ജി എസ് സി ജി എസ് 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡിയല്ലേ.
3: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ ജി എസ് സി ജി എസ് 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ ജി എസ് സി നമ്പർ 800-8123, അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
4: Free cash flow.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio
2: Sinner. ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
3: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോ.
2: അപ്പൊ കാർ,
3: നമ്മുടെ GSE GS7 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
4: 1020 കിലോമീറ്റർ കമ്പൈൻഡ് റേഞ്ച്, 8 point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS7 2027 സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 കത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123 അല്ലെങ്കിൽ വിസിറ്റ് GSE showroom at East Industrial Road.
5: It's back, it's back.
6: LG and Jumbo's mega promotion. LG appliances.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil Verum 10% Advance Nalgi Ettavum Kuranja Swarna Nirakil Ningalude Jewelry Munkooti Book Cheyyu. Offer November 7 Vare Matram.
2: Powered by
3: Khattarine Arabic Mandiyude Best Destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi Authentic Arabic Cuisine De Ruji Ariyam. Call 4000-1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഞങ്ങൾ കുറച്ച് നേരമായി പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ അതിഥി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്യൂൻ ഇവൻസ് എപ്പോഴും നല്ല അതിഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള അതി ഉഗ്രൻ പ്രോഗ്രാംസ് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇപ്പം ലാസ്റ്റ് ഒരു ഹിറ്റ് ഓഫ് ഇൻസോംനിയ ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്, ഗോൾഡൻ എഡിഷൻ ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിനാല്ലേ. പാടാനും പറയാനും ഒക്കെ തന്നെ നമ്മുടെ സ്വന്തം ഷഹബാസ് ജി എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാച്ചി ആൻഡ് മൂച്ചി പ്രസൻസ് ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: തീർച്ചയായിട്ടും
5: ഇപ്പൊ അദ്ദേഹം പാടാനായിട്ട് എത്തിയിരിക്കുന്നത് റേഡിയോ സ്റ്റുഡിയോയിലാണ്.
6: ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഞങ്ങള് വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു അതിഥിനെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷഹബാസ് അമൻ നമ്മളുടെ കൂടെ ദാ ഓൺ എയറിലേക്കും നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലും ഒക്കെ അദ്ദേഹം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു ഒരു മ്യൂസിക് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം കേട്ടോ. ഒരു ഒരു താളത്തിലാണ് നമ്മൾ ഈ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
5: ശ്രുതി ഇങ്ങനെ ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മ്യൂസിക് ഒക്കെ കുറച്ചു കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റോ ആയിട്ട് സംസാരിക്കുന്നതല്ലേ റേഡിയോയിലൂടെ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഖത്തറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷഹബാജി. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും എത്തിയതിൽ ഖത്തറിലേക്ക്.
7: സന്തോഷം, നിറയെ സ്നേഹം, നിറയെ ശബ്ദ പ്രസരിപ്പിന്റെ കൂടെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നാണ് മെലിഞ്ഞ മെല്ല പറച്ചില്ല.
6: അയ്യോ, അങ്ങനെയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഖത്തറിലേക്ക് ഷഹബാസ് പാടാനായിട്ട് എത്തുന്നത്. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ നൽകിയ ഒരു വരവേൽപ്പ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആദ്യ ഷോസ് ഒക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ വീണ്ടും വരുമ്പോൾ എന്താണ് ഖത്തറിലെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്?
7: അത് ഞാൻ എപ്പോഴും പറയാറില്ലേ, പ്രവാസ ലോകത്ത് എവിടെ പാടാൻ വരുമ്പോഴും അതൊരു ഭയങ്കര സമയത്തിന് വളരെ മൂല്യമുള്ളവരാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊരു സ്ഥലത്ത് വന്ന് ജീവിതത്തെ ഇങ്ങനെ ഇഞ്ചോട് ഇഞ്ച് കോർത്ത് കോർത്ത് വെച്ച് പോവല്ലേ. അപ്പോൾ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടൊന്നുമല്ല. ഇങ്ങനെ ആ 3 മണിക്കൂർ ഒരു കൺസേർട്ടാണെങ്കിൽ, 2 മണിക്കൂറാണെങ്കിൽ, ആ വൈകുന്നേരം നിങ്ങൾ ശരിക്കും അതിന് വന്നിരുന്ന് പിറ്റേന്ന് രാവിലെ ഒക്കെ ജോലിക്ക് പോകാനല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയാൻ കാരണം, എന്നും 2003 മുതലാണ് പ്രവാസലോകത്ത് പാടാൻ തുടങ്ങുന്നത്. മസ്കറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി ഖത്തറിലൊക്കെ 2003 മുതൽ ഇങ്ങനെ നമ്മൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇവിടുത്തെ ഈ പ്രവാസലോക പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ ആണ് നമ്മൾ ഏറ്റവും അധികം യാത്ര ചെയ്ത്. അവിടെ കണ്ട ഓഡിയൻസ് നമ്മളെ ഇതിൽ നിൽക്കാൻ ഭയങ്കര സ്നേഹപ്രേരണ തന്ന മനുഷ്യരാണ്. അത് ഞാൻ പറയാം, കാരണം അന്ന് മുതൽ ഈ ഇപ്പോഴും എനിക്കത് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ തരുന്ന ഒരു
6: സ്നേഹം,
7: ആദരവ്, വെയിറ്റിംഗ് അതെത്ര നമ്മളിലെ ആ ഒരു ഇതുണ്ടാക്കും. അപ്പൊ അതിലൊരു മാറ്റമില്ല. അതുകൊണ്ട് എനിക്കറിയാം, 16 പാടാനിരിക്കുമ്പോൾ ആ കണ്ണുകളിലെ സ്നേഹം തന്നെ ഉണ്ടാവും അറിയാം. അതുകൊണ്ട് ഞാന് ഒറ്റ വാക്കാണ്, വാ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. സ്നേഹത്തിൽ
5: എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണിൽ നോക്കി പാടാനും അങ്ങനെയാണ് പൊതുവെ ഷഹബാജിയുടെ എല്ലാ. അതിപ്പം കോൺസേർട്ട് എന്നൊന്നും പറയാൻ പാടില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടാവില്ല, ഈ കല്യാണപ്പറയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോ തലേ ദിവസം എല്ലാരും കൂടെ കൂടി ഇരുന്ന് കുറച്ച് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാടി ആ ഒരു സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു സിംഗർ കമ്പോസർ എന്നതിലൊക്കെ ഉപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അല്ലേ എല്ലാവരുടെയും മനസ്സിലുണ്ട്.
7: പദവിയാണ് അത് ശരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ വളർച്ചന്റെ ഘട്ടത്തിൽ കുറച്ചൊക്കെ പ്രൊഫഷണലാവുകയും അതിന്റെ ഓരോരോ ഇഞ്ച് വളരുമ്പോൾ കുഞ്ഞു കുഞ്ഞു വളർച്ചകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് എന്നെ ആ കല്യാണത്തലേന്ന് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം വളർച്ചയ്ക്ക് ഒരു സൈഡിൽ നടക്കുമ്പോഴും എന്തോ ഒന്നിന് ഒരു സ്നേഹത്തിന്റെ ഒരല ഇങ്ങനെ എന്നിലൂടെ തുടർന്ന് പോകുന്നുണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? സന്തോഷം. അത് തന്നെയാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. എത്ര വലിയ സദസ്സായാലും അത് 2000 ആളിരുന്നാലും 5000 ആളിരുന്നാലും 10 ആളാണെങ്കിലും ഭയങ്കര കണ്ണിൽ നോക്കി സ്നേഹത്തോടെ മിണ്ടി പറഞ്ഞു പാടി അപ്പം നമ്മളോടൊന്നും പ്രീ പ്ലാൻഡായിട്ട് എടുത്ത് പ്രീ പ്ലാൻഡ് മീൻസ് ഉറപ്പായിട്ട് നമുക്ക് നമ്മളെ എല്ലാ വർക്കിനും ഹോംവർക്ക് വേണ്ടേ, പ്രാക്ടീസ് വേണ്ടേ, ഒക്കെ വേണല്ലോ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അന്നത്തെ ഈവനിങ് നമ്മളൊക്കെ എന്തോ പഠിച്ചു കിടന്നത് അവിടെ അടിച്ചേൽപ്പിച്ച് പോവുകയല്ല, നിങ്ങളെ കണ്ണിലൊരു വിഷാദമായിരിക്കും എന്നെ കൊണ്ട് ചിലപ്പോൾ അടുത്തൊരു വിഷാദഗാനം പാടിപ്പിക്കും. അതിലിപ്പോഴും മാറ്റമില്ല കേട്ടോ, അതിലൊന്നും സംശയമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയാ, കണ്ണ് വായിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ വെറുതെ സാഹിത്യത്തിൽ ഇരുന്ന് പറഞ്ഞതല്ല,
6: യഥാർത്ഥത്തിൽ
7: സത്യമാണ്.
6: ആ സത്യത്തിൽ നമുക്കൊരു പാട്ട്
7: ഉറപ്പായിട്ട്. അപ്പൊ നിങ്ങളെ കണ്ണെന്നെ പറയട്ടെ ഏതാ പാട്ട്?
6: അയ്യോ ഏത് പാട്ടായിരിക്കും? ഞങ്ങളുടെ മണ്ണിൽ കണ്ണിൽ ഇപ്പൊ എന്തായാലും വിഷാദമില്ല,
7: വിഷാദമില്ല,
6: സന്തോഷമാണെന്ന്.
7: സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് കൂട്ടുകാരൊക്കെ കുറെ ആയിട്ട് കണ്ടു മുട്ടുമ്പോഴുള്ള മീറ്റിങ്ങിന്റെ ഒക്കെ എനിക്ക് കാണാം, അതാ ഞാൻ കാണുന്നില്ല ഉറപ്പായിട്ട്. അപ്പൊ ഏതാണ് ആ പാട്ട്? നിങ്ങൾക്ക് ഏതെങ്കിലും പറയാനുണ്ടോ?
6: ഞാനൊരു വലിയ ലിസ്റ്റ്,
7: ഞാൻ പറഞ്ഞു നമ്മള് കൺസേർട്ടിന് ഇരിക്കുന്ന പോലെയല്ല,
6: കാണിച്ചു തരാം ഇതൊക്കെ ലിസ്റ്റ് എഴുതി
7: വെച്ചേക്കാണ്
6: വായിക്കാം.
7: കൺസേർട്ടിലിരിക്കുമ്പോ അതിനിങ്ങനെ 2 മണിക്കൂർ കൊണ്ട് വരുന്നൊരു ഗ്രോത്ത് ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോ നിങ്ങള് പറയാണെങ്കിൽ
6: ഞാൻ പറയാം തീർച്ചയായിട്ടും. കണ്ണുകൾ പറഞ്ഞപ്പോ മിഴിയിൽ നിന്ന്
7: വായിക്കട്ടെ
6: തീർച്ചയായും.
7: അയ്യോ
6: അയ്യോ ഞങ്ങളെ കൊണ്ട് പാടാൻ പറ്റില്ല, ഞങ്ങൾ ആസ്വദിക്കും നന്നായിട്ട്.

0: Ni va a bailar.
1: Maya. Nati.
0: Maya. Nati.
2: ഈ വാക്കുകൾ എങ്ങനെ എത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് ആ വാക്കുകളുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ. ആ തൂവും ഹർഷം എന്നൊക്കെ പറയുമ്പോ ആ ഒരു വേർഡിന്റെ മുഴുവൻ ഭംഗിയും ആ വാക്കുകളുടെ പാട്ടിലും
3: എല്ലാം മെല്ലെയാണ് മെല്ലെ പോകുന്നത്.
0: ഗാനമാണല്ലോ, മ്യൂസിക്കില് ലിറിക്സിന്റെയും പാട്ടിന്റെ ഒക്കെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജോനർ വൈസ് സ്ഥാനം മാത്രമേ, കാരണം മ്യൂസിക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അങ്ങനെ പരന്ന് കിടക്കണം. പക്ഷെ അതിലെ പാട്ട് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, അതൊരു ജോനറാണല്ലോ. അതിനകത്ത് വാക്കുകൾക്ക് തുല്യ പ്രാധാന്യം
2: ഉണ്ട്.
0: അപ്പം വാക്ക് അതിനൊരു അർത്ഥം നൽകുന്നു, സംഗീതം അതിനൊരു ചിറകും നൽകുന്നു.
2: ഓ അടിപൊളി.
0: പാട്ടില് അതല്ല, നമ്മള് വാക്കുകളില്ലെങ്കിൽ അത് സംഗീതത്തിന്റെ വേറെ ഒരു സ്ഥലമാണ്. പക്ഷെ വാക്കുകൾ ഉള്ളതാണ് ഗാനം. വാക്കും മ്യൂസിക്കും പപ്പാതി ഇപ്പം ഒരു ഇണകളെ പോലെ നിൽക്കുന്നതാണ് പാട്ട്. അപ്പൊ അതിലെനിക്ക് തോന്നുന്നു ആ വാക്കുകളെ സംഗീത മ്യൂസിക് കൊണ്ട് തന്നെ വേണം ഒഴിഞ്ഞ് അതിന് ചിറകിങ്ങനെ കൊടുക്കണം. അപ്പൊ മെല്ലെ എന്നുള്ളതിനെ അങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കും തോന്നുന്നു അല്ലേ?
2: ശരിയല്ലേ? അതുപോലെ എനിക്കിഷ്ടമാണ് മധുര കമ്പനി എന്ന് പറയുമ്പോ ആ മധുരം നമുക്ക് ഫീൽ ചെയ്യും.
0: ആണോ? ഇനി അത് ഞങ്ങൾക്ക് തോന്നാണ്, എനിക്കറിയില്ല.
2: എനിക്കെന്തോ അത്,
0: പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ അരികെ എന്ന് പറയുമ്പം അങ്ങനെ അരികെ പോലെ ചെയ്യാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമുക്ക് വാക്കുകളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടോ വായന കൊണ്ടോ ഒക്കെ ആയിരിക്കാം, കവിതകളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. ആ വാക്ക് അങ്ങനെ പറയാനേ പറ്റുന്നുള്ളൂ. പക്ഷെ ഒരാൾ അങ്ങനെ പറയണമെന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോ അല്ലേ എന്തോ
2: സുഖമാണ് കേൾക്കുന്ന ആ വാക്കിന് ഇത്ര ഭംഗിയുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ
0: പറ്റില്ല. ഭയങ്കര ബോധപൂർവല്ല നമുക്ക് ആ വാക്കിനോട്. വായനയിൽ നിന്നോ ജീവിതത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നൊക്കെ ഉള്ള ഒരു അടുപ്പുണ്ടല്ലോ,
2: ഒരു ടച്ച് നമുക്കുണ്ട്.
0: അത് ആ സ്ഥലത്ത് വന്ന് ചിലപ്പം വർക്ക് ചെയ്യുന്നതും ആവാം. നമ്മള് ഒരു ഇടവഴി എന്നൊരു വാക്കുണ്ടെങ്കിൽ ലോകത്ത് എത്രയോ ഇടവഴികൾ ഉണ്ടാവും. പക്ഷെ നമ്മള് പോയ ഒരു ഇലയൊക്കെ വീണെടുക്കുന്ന നമ്മൾ വീട്ടിലേക്ക് പോയ ഒരു വഴി സ്വാഭാവികമായിട്ട് അവിടെ വന്നിട്ട് നിൽക്കുമ്പോ നമ്മൾ ആ ഒരു ഇടവഴി അറിയാതെ ഒന്ന് അറിയുമ്പോ ഇടവഴി നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം നമ്മൾ മെല്ലെ പേടിച്ചൊക്കെ വീട്ടിലേക്ക് പോയ ഒരു ഇടവഴിയാണെങ്കിൽ അതിങ്ങനെ ഭയങ്കര ധീരമായി ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു.
3: ഈ ജീവിതത്തിലെ പല ഇതാണ് ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ എപ്പോഴും പലർക്കും. അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ആൾക്കാരോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചതിലൂടെ കിട്ടിയ എന്തെങ്കിലും ഇതോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു ആസ്പെക്ട് ഏതെങ്കിലും പാട്ടിൽ കൊണ്ടുവരാനായിട്ട്. എല്ലാ പാട്ടിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ
0: തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് ആ നിമിഷത്തിൽ നമ്മൾ പർപ്പസ്ഫുള്ളി കൊണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മൾ പിന്നെ ഇത്ര പ്രായത്തിൽ പാട്ട് ചെയ്യും ഇന്ന പാട്ട് ചെയ്യും വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ ജീവിച്ചത്. നമ്മൾ ജീവിച്ച ഓരോ നിമിഷത്തിലും നമ്മൾ നടന്നു പോയ വഴിയൊക്കെ നമ്മളെ ജരമ്പ് വഴിയൊക്കെ കയറി വന്നതാണ്. പിന്നീട് ഒരിക്കൽ പാട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ വരും. എന്നോടൊരു ആളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും പാട്ട് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അക്കാദമിക്കലി പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യും അക്കാദമിക്കലി ഈ ശാസ്ത്രീയമൊക്കെ സംഗീതം പഠിച്ച ഒരു ലോകത്തുണ്ടല്ലോ അവരെല്ലാം നമ്മൾ മാസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പം അവര് അതാ പാടി വെച്ചതുണ്ടല്ലോ ഇത് നിരന്തരം കേൾക്കുകയാണ് കേൾക്കൂ എത്ര നിരന്തരം കേൾക്കും. കേൾക്കുമ്പോ കേട്ടതൊക്കെ ഉള്ളിലേക്ക് പോവാണല്ലോ, അവിടെ പോയല്ലോ അത്. നിങ്ങൾ പാടുമ്പോ 100 പാട്ട് കേട്ടാൽ നിങ്ങൾ ഒരു പാട്ട് പാടുമ്പോ ഇതിൽ നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും ആ നിമിഷം നിങ്ങൾ അറിയാതെ തന്നെ ചെറുതായിട്ടൊന്ന് അതിന്റെ അല കാണിച്ചേക്കാം. അത് എനിക്ക് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പാടുന്ന സമയത്ത് പഠിക്കാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് പാടാൻ കിട്ടുന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മൾ കേട്ടതാണ് കാര്യം, ഒരു പാട്ട് കേട്ടതിന്റെ ഒരു അല ആ നിമിഷത്തിൽ നമ്മൾ മൂല്യത്തിന്റെ കൂടെ പുറത്തുവന്നതാണ്. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ജീവിച്ചത് ഇപ്പൊ ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി അവിടെ ഉണ്ട്. അതിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടിയാൽ അതിങ്ങനെ തിളങ്ങും ആ നിമിഷത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ അവിടെ തിളങ്ങാതെയും പോവാം. ആ മ്യൂസിക്കും ആ ടെക്നിക്കാലിറ്റി മാത്രമാവാം അവിടെ വരുന്നത്. അത് അനുഭവമായിട്ടും കൂടി ഒന്ന് സ്പർശിക്കുന്ന സ്ഥലം ചിലപ്പോ മധുര ആയിരിക്കും എനിക്ക് തോന്നുന്നു.
3: ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഹായ് ഫ്രം VP ഷൗക്കത്ത് അലീസ് ഡോട്ടർ. ഓക്കെ, ആസ്കും അറിയൂ എന്ന് VP ഷൗക്കത്ത് അലീനെ ഭയങ്കര വലിയ ഫാനാന്ന് തോന്നുന്നു. അതെ, മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഫരീസ.
0: VP ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ വലിയ കവിയാ, പോയറ്റാണ്. അപ്പൊ ഈ കുഞ്ഞ് വലിയ പോയറ്റിന്റെ മോളാണ്,
2: മകളാണ്. ഫരീസ്
3: ഞങ്ങളുടെ സ്ഥിരം
2: ലിസണറാണ്.
0: മാത്രല്ല ആരോരുമില്ല സദനത്തിൽ ആരു കൊളുത്തി ശരറാന്തൽ. ആരുമില്ല അവിടെ, പക്ഷെ പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു ശരറാന്തൽ ആരു കൊളുത്തി. ആരോരുമില്ലാത്തൊരീ സദനത്തിൽ ആരു കൊളുത്തി

0: അദ്ദേഹം എഴുതി ഞാനൊരു പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് പാടിയിട്ടുണ്ട്.
1: അത്
0: മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച ജീവിതം ഉണ്ട്. അപ്പം ഇപ്പൊ നമ്മൾ ഈ പാടുന്ന സൗഹൃദം, സ്നേഹം, കവിത ഒക്കെ വരുമ്പോ ഈ ഷൗക്കത്തും ഞങ്ങളൊക്കെ ജീവിച്ച ജീവിതം ഇങ്ങനെ വരും ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഷൗക്കത്തും ഉണ്ട്. ആ കുട്ടി പറഞ്ഞപ്പോ ഞാന് ഷൗക്കത്തിന്റെ മോളാണല്ലേ, അപ്പൊ നിറയെ സ്നേഹം ഉപ്പയും ഞങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത ഒരുപാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സമകാലികനായ കവിയാണ് ഷൗക്കത്തിന്. അദ്ദേഹം മനോഹരമായിട്ട് എഴുതും, മനോഹരമായിട്ട് മിണ്ടും. പെട്ടെന്നൊരു സുഹൃത്തിന്റെ മോള് വന്നപ്പോ നമ്മള് ഓർമ്മ കൊണ്ട് പെട്ടെന്ന് പ്രിവിലേജ്ഡ് ആയതാണ്. പേരറിയാത്ത എത്ര മനുഷ്യരും നമ്മളായിട്ടും വേറെ എവിടെയോ തരത്തിൽ
1: കേൾക്കുന്നവർക്ക് മെസ്സേജുകൾ അയക്കാം.
2: ഇപ്പൊ ഓൾറെഡി ഷഹബാസ് ജി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് സൗബിന്റെ സൈമന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ.
0: ഉറപ്പായിട്ടും
1: ഒരു പാട്ടിലേക്ക് കൂടി പോയാലോ
0: നമുക്കിങ്ങനെ പറയാതെ ഓർത്തപ്പരി എല്ലാ വാക്കും ഓർമ്മയുണ്ടായില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതെനിക്ക് പാടാൻ കഴിയുകയാണെങ്കിൽ സന്തോഷം, കഴിയാത്തത് പറഞ്ഞാൽ നിങ്ങൾ വേഗം ക്ഷമിച്ചിരുന്നു.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഒക്ടോബർ 16 അപ്പൊ നിങ്ങൾ ടിക്കറ്റുകളൊക്കെ ഇതുപോലെ പാട്ടുകൾ കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല നിമിഷങ്ങൾക്കായിട്ടുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുക്കുക. ഷഹബാസ് അമനാണ് നമ്മുടെ കൂടെ ലൈവിലുള്ളത്. ഇനി ഏത് പാട്ട് ചോദിക്കുന്നതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല്
2: എനിക്ക്
1: മഴ കൊണ്ട് മാത്രം,
2: മഴ കൊണ്ട് എനിക്കെല്ലാം ഇഷ്ടം, മഴ കൊണ്ട് മാത്രം
0: അതൊക്കെ
1: അതൊക്കെ ഇഷ്ടമാണ്. ആകാശമായവളെ, ഈ ആകാശമായവളെ എന്ന് കേൾക്കുമ്പോ ശരിക്കും ആകാശം മനസ്സിലേക്ക് വരും.
0: എന്താ പറയാ, നിതീഷ് എഴുതി, നിതീഷ് നടേരി, ബിജീന്റെ സംഗീതം. നമ്മള് പാടാൻ അതിന്റെ ഒരു അവസാന അറ്റത്ത് വരുന്ന ഒരാളല്ലേ, ഒരു പാട്ടൊക്കെ എഴുതി കമ്പോസൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി, പക്ഷേ അതിന്റെ ഒരു അറ്റത്താണ് വരുന്നതെങ്കിലും അതിന്റെ ഒരു അല്ലേ, അതിന് ചിറക് നൽകുന്നതിൽ നമ്മൾക്കും നമ്മളെ ശബ്ദത്തിനോ നമ്മൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാം. നമ്മള് അവർ രണ്ട് ആളും അവിടെ എത്ര നേരം ഇരുന്നതിന് ഏറ്റവും മിനിമം ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ ആ അധ്വാനത്തെ കാണാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉള്ളുന്നൊരു സാധനം വരില്ലേ. ബാക്കിയൊക്കെ വേറെ ഞാൻ പറയാം, നമ്മുടെ വൈകാരികതയും ഒക്കെ ഒരു വശത്ത് വരുന്ന ആൾക്ക് എന്താണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താണ് ആ വാക്ക്, എന്തുകൊണ്ട് ആദ്യത്തെ വാക്ക് അങ്ങനെ വന്നു. പക്ഷെ ചില സമയത്ത് ഇതൊക്കെ അത്രയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അപ്പോ ആകാശമായവളെ പാടുന്ന സമയത്ത് പാടുമ്പോ ആരുമില്ല, ബിജിയും ഞാനും ഇതുപോലെ മൗനം ഇങ്ങനെ നിൽക്കുന്ന മുറിയും മാത്രം. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ, അധികം ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഞങ്ങളത്. ഇങ്ങനെ മുഴുന്നു അപ്പൊ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ആ പാട്ടിന്റെ ഒരു ഇതുണ്ട്, ബിജിന്റെ ഉള്ളിൽ ഒന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ആകാശമായ പോലെ പറഞ്ഞപ്പോ പറഞ്ഞാണ് ആകാശമൊക്കെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ പാട്ടുകാരനായിട്ടാണ് വരുന്നത്. നമ്മൾ കമ്പോസ് ചെയ്യുന്ന പാട്ട് ചിലപ്പോ നമ്മൾക്ക് ദീർഘനാളത്തെ ഇൻവോൾവ്മെന്റ് അതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെയാണ് പാടുന്നുണ്ടെങ്കിലും വേറൊരാൾ പാടാൻ വരികയാണെങ്കിൽ അയാൾ ആ ഒരു അല്പസമയത്തേക്കല്ലേ വരുന്നത്. അയാൾ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എന്ത്, ഈ നമ്മൾ ചിലപ്പം 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം 3 മണിക്കൂർ കൊണ്ട് പാടാനായിട്ട് വരുന്ന ആൾക്ക് എത്ര ഉൾക്കൊള്ളലുണ്ടോ വാക്കുകൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം ഇത് റെക്കോർഡെടുത്ത് കാലങ്ങളിങ്ങനെ നിൽക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് എനിക്ക് അങ്ങനെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലേ അതിന് പോവാറേ ഉള്ളൂ. മനസ്സിലായില്ലേ, നമ്മളതിന്റെ അറ്റത്ത് പോവാണല്ലോ 3 മണിക്കൂർ നേരത്തേക്ക്. 3 മാസം അധ്വാനത്തിന് 3 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് ദ്യുതിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നമ്മൾ അവിടെ പോകാൻ ശ്രമിക്കുക. അപ്പോ അവർക്കും തോന്നണല്ലോ നമ്മള് ഈ ഇത് കേറിയാന് ഇദ്ദേഹമാണ് നല്ലത്, ഇന്ന ആളാണ് നല്ലത്, ഇന്ന വ്യക്തിയാണ് നല്ലത്. അപ്പൊ ഇതെല്ലാം ഒത്തുവരുന്നോണ്ടായിരിക്കും ആകാശം എന്ന് പറയുമ്പോ ഷഹബാസിന് ആകാശം തിരിയുന്ന ചിലപ്പോ അവർക്കും
1: തോന്നിയിട്ടുണ്ടാവും.
0: ആകാശം എന്ന് പറയുമ്പോ ഒരു മനസ്സ് എന്നുള്ളൊരു അർത്ഥം കൂടി നമുക്ക് കാണാം. അമ്പരം എന്ന് പറഞ്ഞ് കേട്ടില്ലേ, ചിദംബരം, ചിത്തമാകുന്ന അമ്പരം, ആകാശം. അപ്പൊ നമുക്ക് പല ഡയമെൻഷനിലും ആ വാക്കിനെ ആകാശമായവളെ എന്ന് പറയുമ്പോ എന്റെ ഹൃദയം തന്നെ ആയവളെ എന്നും കൂടിയാണല്ലോ അതിന്റെ അർത്ഥം. അല്ലാണ്ട് നമ്മൾ ഈ കാണുന്ന ആകാശം അവിടെ ഇല്ല എന്നല്ല സയൻസ് പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടത് നൃത്തം ആകാശം കാണാൻ ഈ പാട്ടിൽ.

0: ഇവിടെ ഈ പാട്ട് കേട്ടതിൽ ഏറ്റവും നന്നായിട്ട് കേട്ട ഞാനാണ്. ഹെഡ്സെറ്റിൽ നല്ല
1: പാടുമ്പോ നമുക്ക് അറിയില്ല എത്ര നന്നാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതേ നോക്കുന്നില്ല.
0: ആണല്ലേ,
1: നമ്മളെ ഇത് പറയുന്ന
0: കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് അല്ലേ.
1: ആകാശമായവളെ,
0: അതെ അതെ,
1: എന്റെ തന്നെ ഉള്ളയവളെ,
0: എന്റെ
1: ഉള്ളിലേക്ക് നോക്കുമ്പോ അവിടെ നിന്ന് നീ പറന്ന് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് അശൂന്യായത്.
0: അതെ അതെ,
1: അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോയാൽ അവിടെ നമുക്ക് കാണണ്ട. പക്ഷെ
0: അതെ,
1: അപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പഠനമാവാം.
0: തീർച്ചയായിട്ടും
1: ചിലപ്പോ ചിന്തിക്കണം എന്നുണ്ടാവില്ല. മുമ്പേ ഉള്ള നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ നമുക്കെന്നെ നഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഇത് വേണ്ടേ, മറ്റൊരാൾക്ക് നഷ്ടപ്പെട്ടതും നമ്മളുടെ ഇതായിട്ട് തോന്നാനൊക്കെ ഉള്ള ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ നമ്മളതൊക്കെ പഠിക്കണ്ടേ. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എംപതി വേണ്ടേ. അപ്പൊ ഒരു കുഞ്ഞിന് കളിപ്പാട്ടം നഷ്ടപ്പെടുന്നത് മുതൽ നമ്മുടെ ഏറ്റവും അടുത്തൊരാള് ഇല്ലാതാവുന്നത് വരെ നമ്മൾ കണ്ടോണ്ടല്ലേ വളരുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അകലെ പറന്നവളെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കരുത് അല്ലേ. അപ്പൊ നമ്മൾ അകലെ പറന്നവളെ എന്ന് പറഞ്ഞാൽ എവിടെ എവിടേക്ക് പറന്നു, ഏതാണ് അകലും, അവിടെ ഇല്ല. അപ്പൊ അതിന്റെ അകലെ എങ്ങനെ
0: നിശ്ചയിക്കും? ഞാൻ സ്റ്റീവ് ലോപ്പസും സാറിന്റെ വർക്കിനല്ലേ അതില്.
1: അല്ല, അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ലോപ്പസിന്റെ കാര്യം പറയുമ്പോ മറക്കാൻ പറ്റാത്തൊരു പേരുണ്ട്, അത് പാരിസ് ചന്ദ്രൻ. അത് ഓർക്കണം. അതായത് എനിക്ക് അതിനോടുള്ള നമ്മളെ ഒക്കെ നമ്മളെ ടീമാണ് രാജീവ് എല്ലാ സുഹൃത്തുക്കളും. പക്ഷെ എനിക്ക് അതിനകത്തുള്ള സ്വകാര്യമായ സങ്കടം കലർന്ന ദേഷ്യം എന്താന്ന് പറഞ്ഞാൽ സംഗീതം ഷഹബാസം എന്നാണ് അതില് സ്ക്രീനിൽ
0: കാണുന്നത്.
1: അത് എനിക്ക് മനസ്സിലായില്ല എന്താ വെച്ചാല് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഞാൻ ദുഃഖിക്കുന്നേറ്റ് എന്റെ കൂട്ടുകാരനെ വിചാരിച്ചോ. എനിക്കത് അത്ഭുതമാണ്, എന്താണ് അങ്ങനെ ചെയ്തത്. കാരണം ചന്ദ്രേട്ടനാല് എത്ര മുത്ത പോലത്തെ പാട്ട് ചെയ്യുകയും അതിന്റെ സ്കോറും അദ്ദേഹം ചെയ്ത് ഓർക്കണം. ഞാൻ ചെയ്തത് എന്താണ്, ഒരു പാട്ടിന്റെ രണ്ട് വേർഷനും വേറൊരു പാട്ടും മൂന്ന് പാട്ട് പാട്ടായിട്ടും ചന്ദ്രേട്ടൻ അത്ര തന്നെ ചെയ്തു. പക്ഷെ അതിന്റെ സ്കോറൊക്കെ നോക്കൂ, പാരിസ് ചന്ദ്രേട്ടൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റീവ് ലോപ്പസിൽ എന്നെ പറ്റി പറയുമ്പോൾ സ്റ്റീവ് ലോപ്പസിൽ ഞാൻ ചെയ്ത പാട്ട് എന്ന് പറഞ്ഞോ, അതിന്റെ സംഗീതം മുഴുവൻ ഞാനല്ല. നമ്മളൊരു ഭയങ്കര കൂട്ടായ വർക്കുകളാണ്. നമ്മളെല്ലാ പടത്തിലും അങ്ങനെ തന്നെ. മായാനദിയിലെ ഡ്രഗ്സ് നമ്മള്, നേഹ, ആ ഹമ്മിങ് ഒക്കെ നേഹ തന്നെ തുടക്കയിലൊരു ഇതില്ലേ, അതൊക്കെ നേഹ തന്നെ. കാരണം അവരും മ്യൂസീഷ്യനാണ്, എന്തിനാ വെറുതെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഹമ്മിങ് പാടൂ, അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൂന്നാള് അവിടെ ഇരുന്നാൽ ഇങ്ങനെ വരികയാണ്.
0: ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ
1: അതിങ്ങനെ വരും. ഓർഗാനിക് എന്ന് പറയുമ്പോ തന്നെ നമ്മളെ ഉള്ളിലേക്ക് പോയതേ വരാൻ പറ്റുള്ളൂ, ഇതേ ഔട്ട്പുട്ട് വരുള്ളൂ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റീവ് ലോപ്പസ് പറഞ്ഞപ്പോ പറഞ്ഞാണ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്.
0: അല്ല, ഞാൻ ആ പാട്ടിനെ കുറിച്ച്.
1: തീർച്ചയായിട്ടും അതിൽ ആ പാട്ട് ഓക്കെയാണ്, തെരുവുകൾ നീ അൻവർ എഴുതിയിട്ട്.
0: അത്
1: എത്ര പ്രാവശ്യമാണെന്നറിയോ, അൻവർ പാട്ട് എഴുതാൻ വേണ്ടിട്ടേ ഒരു വാക്കിനൊക്കെ വേണ്ടിയിട്ട് അവിടെ കിട്ടുന്നു ഭയങ്കര. നമ്മളിപ്പോ ഇന്ന് നമ്മളൊരു പാട്ട് കേൾക്കുമ്പം അത് ഒന്നോ രണ്ടോ വട്ടം എഴുതിയതായിരിക്കും, ചിലപ്പോ ഒന്നോ രണ്ടോ വാക്കി തിരുത്തിയിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ തോന്നാം. അങ്ങനെയൊന്നല്ല, ജീവൻ കൊടുത്ത് എഴുതുക എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. വെട്ടുന്നു, തിരുത്തുന്നു, അങ്ങനെ തെരുവുകൾ അങ്ങനെ നിന്ന്
0: തെരുവുകൾ
1: നീ അത് ആ കുട്ടിക്ക് വേണ്ടി എഴുതുമ്പം അതേ പാട്ടെന്നെ അൻവർ ചെറു

0: അതിനകത്ത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോവിന്ദ് വായിച്ച ഒരു വയലിൻ
1: മനുഷ്യൻ.
0: അത് ഗോവിന്ദിന്റെ തന്നെ കമ്പോസിഷൻ. ഗോവിന്ദ് അവിടെ നിൽക്കുമ്പോ വയലിൻ പീസ് വായിക്കുന്നു, ആരെങ്കിലും പറയോ പറയണോ? അപ്പൊ നമ്മള് ഏത് സോങ്ങിലും എല്ലാത്തിലല്ല കേട്ടോ, നമ്മളിങ്ങനെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് രാജന്റെ അവിടെ പോയിട്ട് ആരും ഒന്നും ചെയ്യാനില്ല, അവിടെ എല്ലാം ഉണ്ടാവും. നമ്മളൊക്കെ കൂട്ടായ്മ
2: എനിക്ക് ഇതിപ്പം ചെറുതായിട്ടാണ് നമ്മള് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ഒരു വലിയ വേർഷനാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷബാസ് ഖാന്റെ എല്ലാ പാട്ടുകളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളും ഒക്കെ തന്നെ പാടാനായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ടിക്കറ്റുകൾ എടുത്ത് റെഡിയായിട്ടിരിക്കും. നമ്മുടെ ക്യൂ ടിക്കറ്റ്സിലെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്,
3: യൂണിവേഴ്സിറ്റിയിലും ടിക്കറ്റുകൾ ഉണ്ട്. നിങ്ങൾ ടിക്കറ്റുകൾ എടുക്കുക, കാരണം ചില സമയത്ത് നമുക്ക് ഒരു ഒന്ന് പോസ് ചെയ്യണം ലൈഫില്. എപ്പോഴും നമ്മള് ഓട്ടമാണ്,
2: ഓട്ടമാണ്,
3: ധൃതിയാണ്, ഡ്യൂട്ടിക്ക് എത്തണം, ഓട്ടമാണ്. അപ്പൊ ഒന്ന് പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ
2: ഇത് ഇത് ഇവിടെ
3: എടുത്ത് സ്വസ്ഥമായി ഞങ്ങളിപ്പോ ഇരിക്കുന്ന ഈ ഒരു മൈൻഡ് സെറ്റില്
2: ഇരിക്കുക,
3: ആസ്വദിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: സത്യം ഇങ്ങനെ പറയിപ്പിച്ച് നിങ്ങളായിരിക്കും. എന്തോ ചോദിച്ചു കഴിഞ്ഞാല് ചിലർ ചിലപ്പോ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ നോക്കുമ്പോ എനിക്ക് അതിനെ വളരെ സിൻസിയറായ ആ ഒരു സത്കാര്യം തന്നെ പറയണം എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. വാക്കുകൾ കയറി പോകുന്നുണ്ടോ
3: ഒരിക്കലും. പിന്നെ അതുപോലെ നമ്മൾക്ക് എപ്പോഴും റേഡിയോയില് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കും, പിന്നെ പാട്ട് പ്ലേ ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ പലപ്പോഴും വരുന്ന ഒരു പാട്ടാണ് കുടജാദ്രി.
2: ഞാൻ ചോദിക്കാൻ വേറെ ഏതെങ്കിലും പാട്ട് പറയുന്നെങ്കിൽ ഞാൻ കുടജാദ്രി എടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്.
0: കുടജാദ്രി ഈ പറഞ്ഞ മാതിരി നമ്മള് ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. എവർഗ്രീൻ എന്ന് പറയാൻ കാരണം അത് നമ്മുടെ ശബ്ദം കൊണ്ട് മാത്രമല്ല, രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കണ്ണൻ ഉണ്ടായിരുന്നേ, കണ്ണൻ സൂര്യ വലിയ മ്യൂസീഷ്യനായിരുന്നു. ഈ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇതൊക്കെ യന്ത്രം കൊണ്ടാണല്ലോ ചെയ്യുന്നത്, മെഷീനുകളാണ് നമ്മൾ ഓർക്കണം. അപ്പൊ മെഷീനുകളിൽ നമ്മുടെ ഹ്യൂമനിസ്റ്റിക് ഹ്യൂമൺ ബീയിങ്ങിനെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനുഷ്യര് പാടിയ മാതിരിയോ മൂലയ മാതിരിയോ കൈകൊണ്ട് വായിച്ച മാതിരിയോ ചെറിയ നേരിയ വേരിയേഷനൊക്കെ വന്ന പോലെയോ മെഷീനിൽ അത് വരില്ല, അത് പോവാണ്. അപ്പൊ അവിടെയൊക്കെ ചെറിയ അങ്ങനെയൊക്കെ ഉണ്ട് പ്രോഗ്രാമിനൊരു വശം. അത് ചെയ്യുന്നവരൊക്കെ വളരെ അപൂർവമാണ്, അതിലൊരാളാണ്
2: കണ്ണ്.
0: ആ നമ്മുടെ റെക്സൊക്കെ അങ്ങനെ ചെയ്യാം. ലൈവ് ഡ്രംസൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും മനുഷ്യര് വായിക്കുന്ന സമയത്തൊക്കെ വരുന്ന ചെറിയ വ്യത്യാസം അത് തോന്നും. ആക്ച്വലി ഇത് യന്ത്രത്തിന് വ്യത്യാസങ്ങളൊന്നും ഇല്ല, ആ കറക്റ്റ് മീറ്ററിൽ പ്രവർത്തിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ വ്യതിയാനങ്ങളൊക്കെ വന്ന് മരിച്ച്. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു കണ്ണൻ. അദ്ദേഹം ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല. കണ്ണനാണ് ആ പാട്ടിന്റെ ഒരു ആ ഒരു സ്ട്രക്ച്. നമ്മൾ ഇന്ന് കേൾക്കുന്ന എന്നൊക്കെ പറയുന്നുള്ള കോഡ്സ് ഇതൊക്കെ ഒന്ന്. രണ്ടങ്ങൾ ഓർത്തോക്ക് സ്വർണലതന്റെ ശബ്ദം ഭയങ്കര. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഒരു പാട്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണാതെ തന്നെ ഞങ്ങൾക്കൊരു പാട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. അവരെ പോലത്തെ ഇത്ര വലിയൊരു ഗായിക ശബ്ദം കൊണ്ട് തന്നെ എക്കാലത്തും അല്ലേ ഗായകർ ഇങ്ങനത്തെ ആളുകൾക്ക് ആക്ച്വലി ഒരു മരണം ഇല്ല. അപ്പോ അതിന് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം. മറ്റൊന്ന്, പൊതുവെ നിങ്ങൾ എന്നെ ആൽബങ്ങൾ അങ്ങനെ പാടുന്ന ആളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, വളരെ
2: കുറച്ചൊക്കെ.
0: പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം, സിനിമയിലായാലും ആൽബത്തിലായാലും ഒക്കെ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ, ചിലപ്പോ നിങ്ങൾ എണ്ണിയാൽ എന്റെ പാട്ട് ഒരു 62 or 53 ഒക്കെ ആയിട്ട് വന്ന്
3: നിൽക്കുന്നുണ്ടാവും.
0: പക്ഷെ ഭാഗ്യവശാൽ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ അതിനൊന്നാണ് കുടജാദ്രി, മൻസൂറിന്റെ ലളിതമായ വാക്കുകളൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊക്കെ അന്നൊക്കെ ആലോചിക്കും പാടുന്ന സമയത്തൊക്കെ ുള്ള വാക്കുകൾക്ക് അല്ലേ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, കുടജാദ്രിയിൽ കുടച്ചൂടുമ കൊടമഞ്ഞു പോലെ പ്രണയം. അതിൽ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും ഉള്ളിൽ ഒളിപ്പിച്ചൊന്നുമില്ല. എനിക്ക് തോന്നിയിരുന്നു ഉള്ളില് ഞാൻ പാടുമ്പം അതിനുള്ളിൽ ഒളിപ്പിക്കാനൊന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ആ പാട്ടിന് പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചിന്തയല്ല, അതിങ്ങനെ കാലങ്ങളിലൂടെ വന്ന് വന്ന് അതിനെന്തൊരു ഉള്ളുണ്ടായല്ലേ.
3: ഉറപ്പായിട്ടും അത് ഇന്ന സമയത്തെ പാട്ടൊന്നില്ല.
0: അങ്ങനൊരു സംഭവം
3: അത് ഇന്ന ജനറേഷനും ഇല്ല, ഇന്ന സമയമൊന്നും ഇല്ല. ഏത് ടൈമിലും അത് ഓക്കെയാണ് കേൾക്കാൻ. അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ടോ?
0: അതിന്റെ ശില്പികൾ ഞാൻ അതിലത്ത് പാടിയ ഒരാൾ മാത്രം. കുടജാദ്രിയിൽ കുടച്ചൂടുമ കോടമഞ്ഞു പോലെ പ്രണ.

0: ഈ പ്രണയം എന്ന് പറയുന്ന വാക്ക്
1: ഞാൻ അതിനെ കുറിച്ച് പറയാം. നമുക്ക് പ്രേമം എന്നുള്ള വാക്കുണ്ട്, പ്രണയം എന്നുള്ള വാക്കുണ്ട്. അപ്പൊ എനിക്കറിയില്ല അതിനെ കുറിച്ച്, പക്ഷെ ഞാൻ പറയാം. പ്രേമം, അപ്പൊ പ്രേയും പ്രായം. അപ്പൊ പ്രേ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ ആലോചിച്ച് വെറുതെ ഉണ്ടാക്കുക, ആർക്കും എന്തുണ്ടാക്കാലോ. പക്ഷെ ഉണ്ടാക്കുമ്പോ ഒരു, അപ്പൊ അതുകൊണ്ട് എനിക്കതിനെ തോന്നിയത് പ്രേമം. അപ്പൊ അതിനകത്തൊരു പ്രേരണയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചില വാക്കൊക്കെ പറഞ്ഞ് നിങ്ങളെ, നിങ്ങൾക്കൊരു പ്രേരണ തരാം. നിങ്ങൾ ചില വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ എനിക്കൊരു പ്രേരണ തരാം. ചിലപ്പോൾ അതൊരു ഫോർ ടൈം ബീങ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ഒരു പ്രേരിപ്പിക്കൽ, ഒരു അങ്ങനെ ഒരു ചെറിയ പ്രേരണ ഒക്കെ തന്നിട്ടുള്ള കാര്യങ്ങളാണ് പ്രേമം തോന്നാറുണ്ട്. അപ്പം അതിന് വേറെ ഭാഷയിലേക്ക് എന്ത് വാക്കാ ചിലങ്ങൾ വെച്ചോ, ബേസിക്കലി ചിലപ്പോൾ ഒരു പ്രേമത്തിൽ നിന്ന് ഒരാൾക്ക് ചിലപ്പോൾ ചെറിയ പ്രേരണ ഒക്കെ കിട്ടിയിട്ട് കാമുകനോ കാമിക്കൊക്കെ ഇപ്പോൾ എഴുതാനോ പാട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും കുറച്ച്. പ്രണയം വരുമ്പോൾ അത് പ്രതിഫലിപ്പിക്കുകയാണ് കുറച്ചും കൂടി നമ്മളുടെ തന്നെ വ്യക്തിത്വത്തെ, ഉള്ളിനെ. അപ്പം പ്രേമത്തിനേക്കാളും കുറച്ചുകൂടെ അക്കൗണ്ടബിലിറ്റിയും കൂടിയും വേണ്ട ഒരു കേസാണ് പ്രണയം. നമ്മൾ പറയില്ലേ പ്രണയത്തിനാൽ എന്ന് പറയില്ലേ, ഒരു ചായ അതിലേക്ക് മുഹബത്ത് ചേർത്തു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മുഹബത്ത് ചേർക്കുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിയാണ്, കൺസിസ്റ്റൻസി വേണം. ഇന്നലെ മുഹബത്ത് ചേർത്തു അത് പറഞ്ഞിട്ട് ഇന്നൊരാൾ വന്നിട്ട് വല്ലാത്തൊരു ചായ പറഞ്ഞാൽ പറ്റുമോ? അപ്പോൾ പ്രേമത്തിൽ പക്ഷെ അങ്ങനെയല്ല. പ്രേമം ആ ഒരു പ്രേരിപ്പിക്കൽ കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ ആൾക്കൊരു പ്രേരണ നൽകി അതിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, അതിനകത്ത് ചിലപ്പോൾ അക്കൗണ്ടബിലിറ്റി വന്നോളന്നില്ല. പക്ഷെ പ്രതിഫലനത്തിൽ അങ്ങനെയല്ലല്ലോ. ആ നിങ്ങളുടെ വാക്കൊക്കെ നിങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് നിങ്ങളെ ജീവിതം. അപ്പം എനിക്ക് തോന്നുന്നു പ്രണയം ചിലപ്പം അക്ഷരമൊക്കെ കുറച്ച് കുടുങ്ങുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല അല്ലേ. പ്രണയം അല്ലേ ഇഷ്ടം. ഞാൻ ചില വാക്ക് പ്രണയം എന്നുള്ള വാക്കൊക്കെ പാട്ടിൽ വരുമ്പം അവിടെയൊക്കെ കുറച്ചൊരു കൊടുക്കാനൊക്കെ എനിക്ക് ഇഷ്ടം. ശരിക്കും പെട്ടുപോണ വാക്കാണ് നമ്മളെ പ്ര, പ്രാന്ന് പറയണ്ടേ. എന്ത് ചെയ്യും
2: ശബ്ദം?
1: ആ മറ്റേലൊക്കെ ദിൽ ഇഷ്ക് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ പ്രണയം അല്ലേ. അത് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അതിനെ അങ്ങനെ പാടാൻ കഴിയുന്നത്. ഇത് പ്രതിഫലിപ്പിക്കുകയാണ്, റിഫ്ലക്ട് ചെയ്യാണ് എന്നൊക്കെ ഉള്ള, അല്ലെ രക്ഷപ്പെടണ്ടേ പറഞ്ഞ്, അല്ലെ ഒരു കാര്യത്തിന് ഉള്ളു കൊണ്ടുവരണ്ടേ. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് വെക്കാൻ കിട്ടണം, അല്ലെങ്കിൽ പ്രണയം എന്നായി പോകുന്നു കയ്യിന്ന് പോവും. പ്രായം അറിയും എല്ലാം റിഫ്ലക്ട് ചെയ്യുമ്പോ. അപ്പൊ മറ്റേ ഇങ്ങനെ അനന്ത ഒരു വാക്കിനെ നിക്ക, അതിന് കാലഗണന പ്രായം ഇല്ല ഒന്നുമില്ല. പ്രണയം അങ്ങനെ അറിയില്ല, നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള വിശദീകരണമൊക്കെ ഇതിന് നൽകാൻ കഴിയുന്നവരാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവരും ഉള്ളിൽ നൽകട്ടെ, അതിന് നമുക്കൊരു ചെറിയ
2: അതെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹരി കൂടെ ജാദ്രിയിൽ കേട്ടതിന്റെ സന്തോഷം പങ്കുവെക്കുന്നു. നിഷാദ് നമ്മുടെ പോസ്റ്ററൊക്കെ ഇതിലുള്ള ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സിദ്ദിഖ് അലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സിദ്ദിഖ് അലിയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കേൾക്കുന്നു. ഫൈസൽ കേട്ടതിന് വളരെ ഇഷ്ടമായി, പ്രോഗ്രാം കാണാൻ വരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫൈസലിന്റെ മെസ്സേജ് ഉള്ളത്.
0: അതെ അതെ. അപ്പൊ എല്ലാവരും എത്തുക. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങളോടുള്ള പ്രണയത്തിനാൽ ആയിരിക്കും ആ ഒരു പാട്ടുകൾ തരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്തിച്ചേരാൻ ഷഹബാസ് ഖാൻ പറയും.
1: ഞാൻ പറയും ഉറപ്പായിട്ടും, കാരണം വെച്ചാല് അവിടെ പ്രണയമുള്ളവരെ കിട്ടണം എനിക്ക്.
0: അതെ അതാണ്,
1: കണ്ണുകളിൽ പ്രണയമുള്ളവരെ. അത് ഇച്ചിരി പ്രണയ വിഷാദായാലും കുഴപ്പമില്ല, അത് എടുത്തിട്ട് നമുക്ക് പണിയെടുക്കാം. പക്ഷേ ഒരു 100 ആള് കൂടുന്നിടത്ത് അന്ന് പല കാരണങ്ങളാൽ അവിടെ പ്രണയമുള്ള ഒരു 80 ആൾക്ക് വരാൻ കഴിയാതിരുന്നാൽ സോ സാഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രണയം ഉള്ളവര് കണ്ണുകളിൽ, ഹൃദയത്തിൽ പ്രണയമോ പ്രണയ വിഷാദമോ, ഇപ്പൊ പ്രണയമുള്ളവരോ പ്രണയത്തിന് എന്തോ പറ്റിയവരോ ആരും പിന്നെ വരാതിരിക്കരുത്. വന്ന് നമ്മൾ കണ്ണിൽ കണ്ണിൽ നോക്കി, പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, നമുക്ക് നാളെ ഒരു പ്രണയഗാനം പാടാനുണ്ട് ആദ്യമായിട്ട്. ആ കമ്പോസ് ചെയ്ത് ഞാൻ ഏകദേശം റൈറ്റൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്. വാക്കുകളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു പാട്ട് നാളെ മുതൽ നമുക്ക് കേട്ടു തുടങ്ങണം. പിന്നീട് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുക, നമുക്കതിങ്ങനെ അതിങ്ങനെ കാലം അത് കാലം
2: തീരുമാനിക്കാം.
1: നമുക്ക് അത് പാടി നോക്കാം.
2: ഓക്കെ, അപ്പൊ നമുക്കൊരു ദോഹയിലുള്ളവർക്ക്
1: വായോ, എല്ലാവരും ഉള്ളവരൊക്കെ വായോ, പ്രണയവേദനത്തിലുള്ളവരൊക്കെ വായോ.
0: വേദനയുള്ളവർക്ക് ഒന്ന് വേദന എന്താ പറയാ സഹിക്കാൻ
1: പറ്റുമല്ലേ. വേദന എന്ന് പറഞ്ഞാൽ നൊമ്പരം മാത്രല്ല.
0: എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നതിലും ഞങ്ങളുടെ കൂടി ഇത്രയും നേരം ഈ പറഞ്ഞ പോലെ സംസാരിക്കാനായിട്ട് ഇരുന്നതിലും. ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ക്യൂൻ ഇവന്റ്സിന്റെ തന്നെ പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതില് പോസ്റ്ററൊക്കെ കാണാൻ പറ്റും. അതിലുള്ള നമ്പേഴ്സിലേക്ക് വിളിക്കാനായിട്ട് പറ്റും.
2: നമുക്കൊന്ന് പെട്ടെന്ന് പറയാം.
0: അതെ, 7224990 അല്ലെങ്കിൽ 7085604 9. ഇതിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഈ നമ്പർ ഷെയർ ചെയ്ത് തരാം. അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ടിക്കറ്റുകൾ
2: നമ്പർ കൂടി ഒന്ന് പെട്ടെന്ന് പറയുന്നു.
0: 7224990 7085604 1. നമസ്കാരത്തിന്റെ സമയമാകുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ നേരെ അങ്ങോട്ടേക്ക് എത്തുക. താങ്ക് യു സോ മച്ച്.
3: പുണ്യവചനങ്ങളിലൂടെ ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: It's back!
5: LG and Zephyr's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. Innovate Oreo purchase limit. Urapaya gift voucherugal. Oppa Bonu Varshate extended warranty. Mukafa loyalty points. Nujum, Air Miles and Avios. Indu Tane Sandarshiku, Zephyr Stores LG brand shops. Alangil, ZephyrSook.co.
6: Vega Magate, e offer October 19th vare matram.
7: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
8: Qatar, ready LA. Pocket Kali Akade, shopping polikyam.
9: Ida, magical figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
10: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
11: ഹായ്, ഞാൻ ആസഫ് അലി.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkuti book cheyu offer November 7 vare matram
2: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: This is Radio Suno
7: 91.7 FM,
6: Qatar's favorite radio station.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: It's back.
9: LG and Zappos mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. ഇന്നിവയുടെ ഓരോ പർച്ചേസിലും നേടാ ഉറപ്പായ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഒപ്പം 3 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറന്റി, മുക്കാഫ ലോയൽറ്റി പോയിന്റ്സ്, നുജൂം, എയർ മൈൽസ് ആൻഡ് ഏവിയോസ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ജംബോ സ്റ്റോർസ്, LG ബ്രാൻഡ് ഷോപ്സ് അല്ലെങ്കിൽ jumbosook.com.
1: വേഗമാകട്ടെ ഈ ഓഫർ ഒക്ടോബർ 19 വരെ മാത്രം.
10: You're listening to
0: 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkuti book cheyu offer November 7 vare matram
2: powered by
3: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
5: Joy Alukas 917 evenings presented by
6: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
7: powered by
8: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4000 1707
9: and Marza Hypermarket be fresh be you. Visit your nearest store today.
10: You are listening to Radio Suno 91.7.

0: LG and Jumbo's mega promotion. LG appliances, ACs, gaming monitors, TVs and audio products. In the way, Oreo purchase in Neda, Urapaya gift voucher. Oppa Boonuvershate extended warranty. Mukafa loyalty points. Lujum, Air Miles and Avios. In the Tanisandrasiku, Jumbo Stores LG brand shops. Alangil, JumboSook.com.
1: Vega Magate, E offer October 19th Matram.
2: ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ലുലുവിൽ നിന്നും ഒരു വമ്പൻ സർപ്രൈസ്, 2026 പേർക്ക് ഫ്രീ ഷോപ്പിംഗ്.
1: കേട്ടത് ശരിയാണ്, ലുലു 2026 ഫ്രീ ട്രോളി പ്രൊമോഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഏത് ബ്രാഞ്ചിലെയും സൂപ്പർ മാർക്കറ്റ് സെക്ഷനിൽ നിന്നും ഷോപ്പ് ചെയ്യൂ. ഓട്ടോമേറ്റഡ് സിസ്റ്റം റാൻഡമായി വിന്നിംഗ് കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നു. ബില്ലിംഗ് സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഴുവൻ ബില്ലും തികച്ചും ഫ്രീ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ ട്രോളിയിലും ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നു. ഷോപ്പ് അറ്റ് ലുലു, വിൻ അറ്റ് ലുലു.
3: ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
4: Yes, Bebo.
3: Pay just 25% now and I can lock the gold price.
4: Yes.
3: What's the catch?
4: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
3: I still can't believe it. No catch.
4: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
5: 917 evenings.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Adi, ende birthday celebration enda chelo vende.
2: Samsaminu mandi mandi.
3: Uff, aage seddaan mone.
4: Samsaminu oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം സംസം മന്തി ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ മന്തി മദ്ബി മദ് ഫുഡ് മദ് ഗൂത്ത്
5: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ
6: ആകാശമായവളെ
5: പാട്ടിൽ നിറയുന്ന പ്രണയം ഷഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു
1: ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ
8: Book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
9: You're listening to
10: 917 evenings presented by
1: Joy Alucasil verum 10% advance nalgi ethum kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
11: powered by
12: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4001707
13: and Marza Hypermarket be fresh be you Visit your nearest store today.
14: കുറച്ചധികം നേരം നമ്മൾ പാട്ടിന്റെ ലോകത്തേക്കൊന്ന് പോയതാണ് ഉറപ്പായിട്ടും ഷഹബാസ് ജി ഇങ്ങനെ ഇരുന്ന് നമ്മുടെ എന്താ പറയുക ഓപ്പോസിറ്റ് ഇരുന്ന് പാടുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ് അതിനോടൊപ്പം കുറേ കഥകളൊക്കെ പറഞ്ഞു എന്തായാലും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയം അദ്ദേഹം ഇവിടുന്ന് പോയി ഇനി എനിക്ക് തിരിച്ചെത്തുമ്പോൾ പറയാനുള്ളൊരു കാര്യം ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ വൈകുന്നേരമൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു എന്ന് നമ്മളിങ്ങനെ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഇന്നലെ കൽക്കരാന ഏരിയയിലൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മഴ ഇനി കുറച്ചധികം ദിവസങ്ങൾ ഈ പറഞ്ഞ പോലെ മഴയ്ക്കുള്ള ചാൻസസ് ഉണ്ട് പലയിടങ്ങളിലും ചിലപ്പോൾ ചാൻസസ് ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പബ്ലിക് വർക്ക് അതോറിറ്റി ആയിട്ടുള്ള അഷ്ഗാൽ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് സിറ്റിസൺസ് ആൻഡ് ഓൾസോ ദ റെസിഡൻസ് അക്രോസ് ഖത്തർ നല്ല രീതിയിൽ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അതായത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഫെസിലിറ്റീസിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു റെയിനി സീസണിന് തൊട്ട് മുൻപായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ പൊട്ടൻഷ്യൽ ഡാമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വർക്കോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക ഓക്കെ കാരണം നമ്മളിങ്ങനെ ഒരു മഴ എങ്ങാനും വല്ലൊരു ഹെവി ഫോൾ വന്നു കഴിഞ്ഞാൽ സീലിംഗിലാണെങ്കിലും വിൻഡോസിലാണെങ്കിലും അതൊക്കെ സെക്യൂർഡ് ആണോ ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം ഓക്കെ ആണോ ഏതെങ്കിലും രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസസ് ഉണ്ടോ റൂഫിൻ്റെ ഈ ഒരു ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് അങ്ങനത്തെ കുറേ സംഭവമുണ്ട് ഈ ലീക്കുകൾ ബ്ലോക്കേജുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി എല്ലാം ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ അതൊരു പ്രശ്നമാകുന്നതിലും എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് നോക്കി നേരത്തെ കൂട്ടി തന്നെ എല്ലാവർക്കും ഒന്ന് പ്രിപ്പയർ ആയി വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം മേ ബി ലാസ്റ്റ് ഇയർ ദിസ് ടൈം അറൗണ്ട് നവംബർ ടൈമിലാണെന്ന് തോന്നുന്നു നല്ല മഴയുണ്ടായിരുന്നു ആ ഒരു മഴ സമയത്ത് ഉയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു തവണ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തൊരിടത്ത് എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും നേരത്തെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ഫ്രണ്ട് ഒരു വണ്ടി കൊണ്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് ആ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റിയ പാട് ഓ മഴയത്ത് നിന്ന് മഴ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് മാറ്റിയത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുന്നത് ഫ്രണ്ടിലത്തെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും രീതിയിൽ വെള്ളം പോകേണ്ട സ്ഥലങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വീടുകൾ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നമ്മുടെ ഗേറ്റിൻ്റെ ഉള്ളിൽ പക്ഷേ വീടിൻ്റെ ഉള്ളിലല്ല ഗേറ്റിൻ്റെ ജസ്റ്റ് മുറ്റത്തുണ്ടല്ലോ ആ മുറ്റത്തൊക്കെ എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അടുത്തൊരു പാട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് കുറച്ചധികം വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട് സോ സ്റ്റേ ട്യൂൺഡ്

0: Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joyalukkas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joyalukkas app. Advanced booking offers valid until 7th November only. Joyalukkas, world's favorite jeweler.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ദോഹയിൽ തന്നെ നല്ലൊരു കോഫി ഷോപ്പ്, അതല്ലേ പ്ലാൻ?
5: അതായിരുന്നു പ്ലാൻ, പക്ഷെ ഇപ്പൊ ഒരു ഡ്രൈവ് പോയാലോന്നാ.
4: അപ്പൊ കാർ?
5: നമ്മുടെ GSE GS 2027 ഉണ്ടല്ലോ, പ്ലാൻ മാറിയാലും കാർ റെഡി അല്ലേ.
2: 1020 kilometer കമ്പൈൻഡ് റേഞ്ച്, 8-point മസാജ് സീറ്റ്, സൗണ്ട് പ്രൂഫ് ഗ്ലാസ്, യാത്ര മുഴുവൻ കംഫർട്ട്. ഹെഡ്ലൈറ്റ്സിൽ നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യാം. ഓൾ ന്യൂ GSE GS 7 2027, സ്റ്റാർട്ടിംഗ് ഫ്രം 1,29,900 ഖത്തറിയാൽ. ടെസ്റ്റ് ഡ്രൈവിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ ഡൊമാസ്കോ GSE നമ്പർ 800-8123, അല്ലെങ്കിൽ GSE ഷോറൂം അറ്റ് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ റോഡ്.
6: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
7: മഴ പാടും കുളിരായി.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: നൈൻ 1 7 ഈവനിങ്സ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
1: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
3: Yes.
1: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: Adi, in a birthday celebration in the cello and day.
5: ഉഫ്, ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: You're listening to 917 evening 917 evening
7: Joy Alukas 917 evenings
8: presented by
4: Joy Alukasil verum 10% advance nalgi ethom kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
1: Powered by
9: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
8: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ഡോക്ടർ റെഡിയല്ലേ? പോക്കറ്റ് കാലിയാക്കാതെ ഷോപ്പിംഗ് പൊളിക്കാം.
1: ഇതാ മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
0: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
5: Kattar makkal anaivarukku vanakkam. Naan unga palagar Andhuliyasan
6: pesuren. Nyan Jackson allada, Newton allada, Joker allada.
5: நீங்கள் கேட்டுக்கொண்டிருப்பது ரேடியோ சோனு 91.7.
6: சொடக்கு மேல சொடக்கு போட்டுது.
7: 917 ஈவினிங் റെക്കോർഡ് വരുന്ന രീതിയിലുള്ള മഴയാണ് ഇന്നലെ നമ്മുടെ അൽഖരാന ഏരിയയിൽ ഉണ്ടായത്. അതായത് അൽഖരാനയിൽ വെച്ച് തന്നെ ഏറ്റവും ഒരു ഒരു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൻഫോൾ ആയിരുന്നു എന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്തൊരു കഷ്ട ദോഹയിലേക്ക് വരാത്തത്. എന്തായാലും ഇതിനിടയിൽ ഹ്യൂമിഡിറ്റി ലെവലിൻ്റെ ഒരു റൈസിങ് കാണാനായിട്ട് പറ്റുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതായത് ഇപ്പം അത് തന്നെ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോഗിലേക്ക് മാറി നൈറ്റ് സമയത്തും ഏർലി മോർണിംഗിലൊക്കെ, ഇനി എനിക്ക് തോന്നുന്നൊരു 4 മണിക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഒരു 1 മണി 2 മണിക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഫോഗി രീതിയിലായിരിക്കും റോഡ് ഉണ്ടാവുക. ആ ഒരു റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 14 മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലാണിത് ഇതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി ലെവൽ ഇൻക്രീസ് ആവാൻ ചാൻസസ് ഉള്ളത്. അതിൻ്റെ വിസിബിലിറ്റിയും നല്ല രീതിയിൽ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കേട്ടോ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്. ആൻഡ് അതിനോടൊപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ദോഹയിലേക്കും കൂടി ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി തന്നെ ഒരു ഫോഗി രീതിയിലേക്ക് മാറാനായിട്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഖത്തറിലെ പല പല സ്പെഷ്യൽ ഇവൻറ്റുകളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പറയാനായിട്ടുണ്ട്. അതിനിടയിൽ പറയാനുള്ള മറ്റൊരു കാര്യമാണ് നാളത്തെ ദിവസം നമ്മുടെ ഷംസീർ ഹംസ ആഡ്രസ് ഗേറ്റ്വേയുടെ ഒക്കെ തന്നെ ഷംസീർ ഹംസ ജോയിൻ ചെയ്യുന്നതായിരിക്കും നാളെ മോർണിംഗ് സവാരിയിൽ 9 to 10 o'clock. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ കേൾക്കുക. കാരണം ഈ ഒരു ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ കൊമേഴ്സിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ട് കറക്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കൊമേഴ്സ് മേഖലയിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ടായിരിക്കും അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കാനായിട്ട് മറക്കരുത് കേട്ടോ. രാവിലെ 9 മണി മുതൽ 10 മണി വരെ.

വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫിയറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഓരോരോ വാക്കുകൾ തരുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് ഇവിടെ പാട്ട് ഏതാണെന്ന് പറഞ്ഞ് മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ ഷഹബാസ് അമ്മന്റെ പാട്ടുകൾ തന്നെയാണ് തരുന്നത്. ഇന്നത്തെ ദിവസം രാവിലെ തന്നിട്ടുള്ള രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞത് ഒന്ന് അകലെയായിരുന്നു, അത് കഴിഞ്ഞ് ഒന്ന് ചിറകായിരുന്നു. അപ്പൊ തന്നെ ഒരുപാട് പേർക്ക് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലായി. അതിപ്പോ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അദ്ദേഹം തന്നെ എന്ത് രസമായിട്ടാണ് ആ പാട്ടിനെ കുറിച്ചിട്ട് ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ജാച്ചിയാൻ മൂച്ചി പ്രസൻസ് ടീ ടൈം പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ആ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇന്നത്തെ ആ ഒരു പാട്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും റൈറ്റ് ആൻസേഴ്സ് അയച്ചവരാണെന്നറിയാം. ഇൻ ബിറ്റ്വീൻ കുറെ പേര് ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ച് നടക്കുകയാണ്. ക്യൂ ടിക്കറ്റ്സിലൊക്കെ തന്നെ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സിലൂടെയും ഈ പറഞ്ഞ പോലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 7224990708560041. ഒരിക്കൽ കൂടി പറയാം ഞാൻ, 7224990708560041. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ടിരുന്നോളൂ. ഇന്ന് ഷഹബാസ്ക്ക് പറഞ്ഞ പോലെ അദ്ദേഹം റെഡിയാണ് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് പാട്ടൊക്കെ പാടി ഒരുപാട് കഥകളൊക്കെ പറയാനായിട്ട്. അപ്പോൾ എല്ലാ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇഷ്ടത്തോടെ വന്നിരിക്കുക, കുറച്ച് നേരം അങ്ങനെയും ആസ്വദിക്കുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നതും ഈ ഒരു സോങ്ങിലേക്ക് തന്നെയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Huh? Free cash vouchers on diamond jewelry? Seriously, Mahi?
3: Yes, Bebo.
2: Pay just 25% now and I can lock the gold price.
3: Yes.
2: What's the catch?
3: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
2: I still can't believe it. No catch.
3: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
4: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓണത്തിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Pre-book your jewelry at Kalyan Jewelers and avail gold rate protection. Also enjoy 30% off on making charges. Offer only till 25th October. Rush to your nearest Kalyan Jewelers store today to grab this offer. Conditions apply.
3: 917 Evenings.

0: Joy Alukas 917 Evenings presented by
1: Joy Alukas il verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: T20 മാച്ച് ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലാണ്. അങ്ങനെ ഇന്ന് മാച്ച് 4 ആണ്. സോ ഈ ഒരു 4-ാമത്തെ മാച്ചില് ഇപ്പൊ എന്തായാലും ഇന്ത്യ ആയിരുന്നു ലീഡ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് എന്തായാലും ജയിക്കും. കാരണം 30 റൺസ് ഇനി ഇന്ത്യക്ക് വേണം 5 ബോളിൽ നിന്ന്. അതെന്തായാലും സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ഇപ്പം 248 എന്നുള്ളൊരു ടാർഗറ്റ് കൊടുത്ത വെസ്റ്റ് ഇൻഡീസിനെതിരെ 218 റൺസ് 9 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് ജസ്റ്റ് 4 more balls അവേ. അപ്പം അതിലെന്തായാലും ഐ ഡോണ്ട് റിയലി തിങ്ക് സോ ആ ഒരു 30 റൺസ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. ഇന്ന് സഞ്ജു ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് സെഞ്ചുറി എടുത്ത് നിൽക്കുകയാണ്. 23 ബോളിൽ നിന്നും 56 റൺസ് എടുത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ തിലക് വർമ്മയുടെ 43 റൺസ് 25 ബോളിൽ നിന്നും, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ 41 ബോൾ 20 ബോളിൽ നിന്നും, അഭിഷേക് ശർമ്മ 29 ബോൾ 24 ബോളിൽ നിന്നും. ഇങ്ങനെയായിരുന്നു ബാറ്റിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബോളിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് 3 വിക്കറ്റുകൾ മാത്രമേ വെസ്റ്റ് ഇൻഡീസിന് എടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അർഷദീപ് സിംഗ്, പ്രിൻസ് യാദവ്, അക്സർ പട്ടേലാണ് ഓരോ വിക്കറ്റ് വീതം ഇന്ത്യൻ ബോളേഴ്സ് എടുത്തിട്ടുള്ളത്. പക്ഷെ നേരെ തിരിച്ച് വെസ്റ്റ് ഇൻഡീസിന്റെ ബോളേഴ്സ് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു ഇന്നിങ്സ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് ഇന്ത്യയുടെ വിക്കറ്റ് എടുക്കുകയായിരുന്നു. അതിൽ കീമോപോൾ ആയിരിക്കും ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച്, ബിക്കോസ് 5 വിക്കറ്റാണ് ബാക്ക് ടു ബാക്ക് എടുത്തത് കീമോപോൾ. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടകേഷ് മോട്ടി 2 വിക്കറ്റ്സ് ആൻഡ് ബാക്കിയുള്ളവരൊക്കെ തന്നെ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്തു. ഇനി എന്തായാലും 30 റൺസ് ദാ 3 ബോളിൽ എന്തായാലും കിട്ടില്ല. ബാക്ക് ടു ബാക്ക് ഡോട്ട് ബോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓൾമോസ്റ്റ് അങ്ങനെ കഴിയാറായിരിക്കുന്നു. അർഷദീപ് സിംഗും യാദവുമാണ് ഇപ്പോൾ ഓൺ ഗ്രൗണ്ട് ഉള്ളത്. എന്തായാലും 248 എന്ന് പറയുന്ന ടാർഗറ്റ് അതിലേക്ക് എത്താൻ പറ്റാതെ ഇന്ന് ഇന്ത്യ എന്തായാലും ലൂസ് ചെയ്യുകയാണ് ഈ ഒരു ഗെയിം. പക്ഷെ കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് 2-2. ഇന്ത്യ ലീഡ് ചെയ്തിരുന്ന ഈ ഒരു സീരീസ് 2-2 മാറും എന്നുള്ള കാര്യമാണ്. നേരൊരു ഉസ്സുനോ ബോളിവുഡ് കേട്ടാലോ.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
6: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവന്റെ കയ്യിൽ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യ ഘട്ടങ്ങൾ പ്രചോദിക്കാനുള്ള ആയോധന കലയാണിത്.
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

Saturnus to appear near the moon today. അതായത് നമ്മളുടെ ചന്ദ്രന്റെ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ആന്റനസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർ. അപ്പോൾ ഈ ഒരു സ്റ്റാറിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇന്ന് രാത്രി പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ചിരിച്ച വേറൊന്നുമല്ല. ഇതിന്റെ സ്പെല്ലിംഗ് ഉണ്ടല്ലോ, ANTARES. ആന്റനസ്, അന്തരസ് ഇങ്ങനെയൊക്കെ പറയാം. ഈ അന്തരസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഡയലോഗ് ഇല്ലേ, അന്തരാസ് ഗുന്തരാസ്, തള്ളയെ കലിപ്പ് തീരണില്ലല്ലേ. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നോണ്ട് ചിരിച്ച, അത് വായിച്ചു പോകുന്ന സമയത്തെ അങ്ങനെയാ വായിക്കണേ, എന്ത് ചെയ്യാനാ. എനിവേ, ജോക്ക് പാർട്ട് കഥോ കലണ്ടർ ഹൗസ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഏകദേശം രാത്രി ആയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ചെറിയൊരു നല്ല സ്റ്റാർ, കുറച്ച് ബ്രൈറ്റർ സ്റ്റാർ കാണാൻ പറ്റും. അപ്പോൾ കാണുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം എനിക്ക് ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമാണ്. നാളെ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ വീണ്ടും ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സിനിമാ വിശേഷങ്ങളും വൈഡ്. സോ ടിൽ ദെൻ എവറി വൺ ടേക്ക് കെയർ. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന ഇവന്റ് ക്യൂൻ ഇവന്റ്സ് ആണ് നടത്തുന്നത്. ആ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ്സ് എല്ലാവരും ബുക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ക്യൂ ടിക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. സോ ജസ്റ്റ് ബുക്ക് യുവർ ടിക്കറ്റ്സ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ എ ബ്യൂട്ടിഫുൾ മ്യൂസിക് നൈറ്റ്. അപ്പൊ ഇതോടെ പറഞ്ഞ് എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയം. അപ്പോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: Qatar Radio Le Pocket Kali Akade Shopping Polikam.
4: Ida Magical Figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
3: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്ക.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
5: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
7: Brought to you by It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase inodoppan nedu free cash vouchers.
8: In association with
7: third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 740-50555 or visit bima.com.qa.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: 917 evenings.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: Qatar, radio le, pocket kali akade, shopping polikyam.
3: Ida, magical figures offers. നെസ്റ്റോയിലെ വിലകൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും. ഷോപ്പിംഗ് ചെയ്താൽ ആ സന്തോഷം ഇരട്ടിയാകും.
2: ഒക്ടോബർ 15 മുതൽ 18 വരെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽഗറാഫയിൽ 4 ദിവസം മാജിക്കൽ ഫിഗേഴ്സ് ഓഫേഴ്സ്. വിലകളിൽ മാജിക്, ഷോപ്പിംഗിൽ ധമാക്കാ.

0: Says. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: Action.
3: Mona Dinesha. Adi Mohamana. Adi Moham.
2: Horror. Taniki Pogan. Anu Adilya. Or drama.
4: In the Kudumba. In the Surkaraji.
2: Is the genre Idanangilum? Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: It's the season of jewelry and the season of offers at Malabar Gold and Diamonds. ഇപ്പോൾ ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്.
7: ഹായ്, ഞാൻ സോണ നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by
6: Joy Alukasil verum 10% advance nalgi ethom kurunja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
7: powered by
8: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4001707
9: and
10: Marza Hypermarket be fresh be you visit your nearest store today
11: Hi njan Niranj Manimla Raju
12: Malavillu polen miliyoram viriyavi
11: ningal kettu kondirikkunnathu Qatar's favorite radio station Radio Suno 91.7 kettu kettu kootukoda

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।